0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൽ ഖസസ് 29 മുതൽ സൂറത്തുർ റൂം 30 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അലൂസി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞുകൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അശ്ശത്രി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 സെപ്റ്റംബർ 27 ഞായർ, ഹിജ്റ വർഷം 1448 റബിയുൽ ആഖിർ 15. അൽഹംദുലില്ലാ, മറ്റൊരു അനുഗ്രഹീതമായ പ്രഭാതം കൂടി അള്ളാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഈ പുതിയ ദിനത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അനുഗ്രഹീതമായ സ്വരങ്ങളാൽ ആരംഭിക്കാം. ഖുർആൻ പാരായണങ്ങളും തജ്വീദ് പഠനവും അർത്ഥവും വിശദീകരണവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തുൽ ഇസ്റ 50-ാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം, ഖുർആനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമാകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദുൽ ഖുർആൻ ഹാഫിദ് ജാഫർ സലഫിയുടെ നേതൃത്വത്തിൽ അടുത്ത വചനങ്ങളിലേക്ക്, സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത്തൊന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പഠിക്കാനായി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും, ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ടു പഠിക്കാനുള്ള വലിയൊരു അവസരം. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 142 മുതൽ 144 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 76 സൂറ ഇൻസാൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശത്രി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
1: വചനം 16. വാക്കർത്ഥം: വ അല്ല വിസ്തഖാമു, അവർ ഉറച്ചു നിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും, അലത്തൊരീഖത്തി, ആ മാർഗത്തിൽ, വഴിയിലായി, ലഅസ്ഖൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും, മാഅൻ, വെള്ളം, ഗദഖ, ധാരാളം.

ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17, വാക്കർത്ഥം ലിനഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമയ്യുഅരിൽ, ആർ തിരിഞ്ഞുകളയുന്നുവോ, അൻ ദിക്കിരി, ഉത്ബോധനം വിട്ട്, സ്മരണ ഉപദേശം പ്രസ്താവന വിട്ട്, റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ, യസ് ലുഖു അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, അദാബൻ ശിക്ഷയിൽ, സ്വഅദാ പ്രയാസകരമായ ഞെരുങ്ങിയ കഠിനമായ.

0: അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16-17 എന്നിവയുടെ വിശദീകരണം. ലവിസ്തഖാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15 വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16 വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്കൈനാഹു മാ അൻ ഗദക എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ ജീവിതമാർഗം സുഖകരമാക്കിക്കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ 16 വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. 1. മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. 2. അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏതു സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ജിന്നുകൾ എന്നു പറയുന്നത് അപരിഷ്കൃതരായ മനുഷ്യവിഭാഗത്തെക്കുറിച്ചാണെന്ന വാദക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് 16 വചനം. ജിന്നുകളും ഇൻസുകളും അഥവാ മനുഷ്യരും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം അവർക്ക് അല്ലാഹു വെള്ളം കുടിപ്പാൻ കൊടുക്കും അഥവാ കൃഷി മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വർഗമെന്ന് കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്കൈനാഹും മാ അൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു: ലാ യഅകുൽ അഹദുക്കും ബിഷിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന തഅകുലു ബിഷിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്, കാരണം പിശാജ് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. വചനം 18. വാക്കർത്ഥം: വഅന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ലാ, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും. ഫലാ തദഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും.
1: وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا.
0: പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോടുകൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം: വഅന്നഹു, അത് എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദുഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദു, അവർ ആകാറായി, യക്കൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്.

0: അള്ളാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹിയ് നൽകപ്പെട്ടതായി പറയുക. വചനം 18-19 എന്നിവയുടെ വിശദീകരണം. അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാ സ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാനബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18-ാം വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അള്ളാഹുവിന് മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിയാൻ അബ്ദുള്ള എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികൾ ഒന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാര കർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്നു കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയ മൂലം അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ് 19-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്നു വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം സ്വഹാബികൾ സംഘം ചേർന്ന് നമസ്കരിക്കുന്നതും റുകൂഉ, സുജൂദ് മുതലായവയിൽ അനുകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. അത് അവർ തങ്ങളുടെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങിയപ്പോൾ ജിന്നുകളും മനുഷ്യരുമാകുന്ന ശത്രുക്കൾ തിരുമേനിക്കെതിരെ കൂട്ടം കൂടി
1: തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു.
0: എങ്കിലും അള്ളാഹു തിരുമേനിയെ സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു അഅലം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറ ജിന്ന് 16-19 വരെ വചനങ്ങൾ.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: أفلا ينظرون إلى الإبل كيف خلقت
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളിലേക്ക് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 135-136 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. വഖാലു കൂനു, വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കൂനു ഹൂദൻ, ഹ ഹി ഹു എ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹ ഹൂദൻ, ഹൂദൻ ഔ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്ക് ഉച്ചരിക്കണം. ഹൂദൻ, ഹൂദൻ ഔ. ഔ നസാറ, ഔ നസാ, നസാറ നസാറ എന്നല്ല, സ്വാദാണ് നസാ, നസാ നസാറ. തെഹ്തെതു, തെഹ്തെതു, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തെഹ്തെതു ഖുൽ ബൽ, ഖാഫ്, ഖുൽ ബൽ മില്ലത, ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ. ഇബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ ഹനീഫൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹനീഫ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക, മദ് ഇവദ് എന്നതിൻ്റെ പേര് നിർത്തുമ്പോൾ. ഹനീഫ കൂട്ടി ഒതുകയാണെങ്കിൽ ഹനീഫൻ വമ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹനീഫൻ വമ. വമ കാന മിനൽ മുശ്രിക്കീൻ, മുഷ് ഷീനിനെ പരത്തി ഉച്ചരിക്കണം. മുശ്രിക്കീൻ, മുശ്രിക്കീൻ. ഖൂലൂ ആമന്ന, ഖാഫ്, ഖൂലൂ. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖൂലൂ ആമന്ന, ആമന്ന. നൂൻ ശദ്ദ് മണിക്കണം. ബില്ലാഹി വമാ ഉൻസില, മദ് മുൻഫസിൽ. വമാ ഉൻസില, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, ഉൻസില. ഇലൈന വമാ ഉൻസില ഇല, വമാ ഉൻസില. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിൽ, അതുപോലെ മണിക്കൽ. ഇഖ്ഫാ ബിഗുന്ന, വമാ ഉൻ നീട്ടലും മണിക്കലും. ഒന്ന് മദ് മുൻഫസിൽ, മണിക്കൽ, മദ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇല ഇബ്രാഹീമ, ഇവിടെ മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞ പോലെ തന്നെ. ഇല ഇബ്രാഹീമ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇബ്രാഹീമ ബ ശരിക്ക് കേൾക്കണം. വ ഇസ്മാഈല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം. ഖ. വ യഅഖൂബ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഈ പറയുന്നതിലാണ് നമുക്ക് അബദ്ധങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക, അത് വളരെയധികം ശ്രദ്ധിക്കണം. വ യഅഖൂബ വൽ അസ്ബാഖ്, ഇവിടെ അസ്ബാഖ് വഖഫ് ചെയ്യുമ്പോൾ അസ്ബാഖ് രണ്ടോ നാലോ ആറോ ഹർക്കത്ത് വരെ നീട്ടാം. അതുപോലെ ത ശരിക്കും കേൾക്കണം, ഖൽഖലയുടെ അക്ഷരമാണ് ത, ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. ഇതൊക്കെ ഒരു സിഫത്തുകളാണ്, അപ്പോൾ അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. അസ്ബാഖ് അത്ത. വമാ ഊതിയ മൂസ, മദ് മുൻഫസിൽ. വമാ ഊതിയ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ മൂസ, ഊതിയ യ എന്നാണ്, യ ഇന് ഫത്ഹുണ്ട്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വമാ ഊതി മൂസ എന്നല്ല, വമാ ഊതിയ മൂസ വഈസ, വഈസ ഐൻ. ൂത്തിയ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊത്തിയ, ഇവിടെയും യാഇന് ഫത്ഹാണ്, ഊത്തിയ എന്ന് തന്നെ പറയണം. വമാ ഊത്തിയ നബിയൂന, നൂൻ ശദ്ദ് മണിക്കണം. എൻ നബിയൂന മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ വന്നാൽ
ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ റബ്ബിഹിം എന്നല്ല പറയുക, മിർ റബ്ബിഹിം. ലാ നുഫരിഖു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് നുഫരിഖു. റാഇന് ശദ്ദുണ്ട്, പലപ്പോഴും ശദ്ദുണ്ടെങ്കിൽ ചില ആളുകൾ നുഫറി എന്ന് പറയും, അങ്ങനെയല്ല, നുഫരിഖു. അവിടെയും തർഖീഖ്, ശദ്ദുണ്ടെങ്കിലും തർഖീഖാണ് അഥവാ നേർപ്പിക്കുകയാണ് വേണ്ടത്, പക്ഷേ ശദ്ദി നൽകിക്കൊണ്ടായിരിക്കണം. നുഫരിഖു നുഫരിഖു നുഫരിഖു ബൈന അഹദിൻ മിൻഹും, ബൈന അഹദിൻ, തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ, വനഹ്നു, ശ്രദ്ധിക്കുക, മുസ്ലിമൂൻ, മദ്ദ ആരിദ് സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: نور أضل على الحياة رحيم
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور على مر الزمان تألقا وأضاء للدنيا طريقا.
5: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന് ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ ഓരോ പേജുകളിൽ നിന്നും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് തുടർച്ചയായി പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാനി മുസാഫിൽ നിന്നും പേജ് നമ്പർ 540 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 540 നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ നമ്മെ സഹായിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840.
2: പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഹറമേൻ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
3: الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وهموا بإخراج الرسول وهم بدأوكم أول مرة أتخشونهم

وَأُولَئِكَ هُمُ الْفَائِزُونَ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 6 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

آمين.

0: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ആരിഖ്, സൂറത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അശ്ശത്രി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ ഇബ്രാഹിമിലെ 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുല്ല അൽ ഖലാഫ്.
1: أعوذ بالله من الشيطان الرجيم.
2: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ് ഷെയ്ഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم على سرر متقابلين. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 44-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ഏതാനും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അതിൽ അഭിമുഖമായി ഇരിക്കുമെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. സ്വർഗവാസികൾ തമ്മിൽ ഉള്ളു തുറന്ന സ്നേഹമുള്ളവരായിരിക്കും. പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ അവരെ ഒരു തരത്തിലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ലി അന്നഹും മുതഖാബിലൂന ലാ യുവല്ലി അഹദുഹും ഖഫാഹുലിൽ ആഖർ. ഒരാളും തൻ്റെ പുറം മറ്റൊരാൾക്ക് മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. കദാലിക അയ്യദൻ യദുല്ലു അലാ സഅത്തിൽ മജാലിസി ലി അന്നഹും ഇദാ കാനു കസീരീൻ വസാറു മുതഖാബിലീൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന്, ആ സ്വർഗം വിശാലമാണെന്നും ആ വചനം അറിയിക്കുന്നു. അതുകൊണ്ടാണ് അവർ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. കാരണം ഇദൻ ഫൽ മജാലിസു വാസിഅത്തുൻ മഹുമാ ജാഅ മിനന്നാസി ഫഇന്നഹ തസഉഹും. എത്ര മനുഷ്യർ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവരെക്കൊണ്ടൊരിക്കലും സ്വർഗം വീർപ്പ് മുട്ടുന്നതല്ല, അതിവിശാലമാകുന്നു സ്വർഗലോകം. വല്ലാഹിറു അന്ന ജുലൂസൽ ഇൻസാനി മഅ അഹ്ലിഹി വ ഖാസ്വതിഹി അലാ ഹാദൽ വജ്ഹി മുതഖാബിലീന ലികമാലി അദബിഹിം. തൻ്റെ സ്നേഹജനങ്ങളോട് ഒന്നിച്ച്, തൻ്റെ കുടുംബത്തോടൊന്നിച്ച്, തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായും മര്യാദ പാലിക്കുന്നവരാകുന്നു, അദബ് പാലിക്കുന്നവരാകുന്നു എന്ന് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസൈമി റഹ്മഹുള്ള എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലാ മുതദാബിരീന വദാലികലിൽ മഹബ്ബത്തി വൽ മവദ്ദ. അഭിമുഖമായിട്ടിരിക്കുമെന്നല്ല, അല്ലാതെ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പുറം തിരിഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. അല്ലത്തീ മലഅത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. വനസഅനാ, നാം ഊരിക്കളഞ്ഞിരിക്കുന്നു, മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള, മിൻ ഗില്ലിൻ, വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഖ്വാനൻ, പരസ്പരം സഹോദരന്മാരായ നിലയിലായിരിക്കും അവർ. അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകളിൽ, സ്വർഗീയ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. സൂറത്തു ഹിജ്റിലെ ഈ വചനം അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ശത്രുതയോ വിദ്വേഷമോ വെറുപ്പോ അവരുടെ മനസ്സിനെ പിടികൂടുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഫലമ്മാ തഹുറത്തു ഖുലൂബുഹും തഖാബലത്തു വുജൂഹുഹും, ഹൃദയങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങൾ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നു. ലിഅന്ന തദാബുറ ലാ യകൂനു ഇല്ലാ മിനൽ അദാവത്തി വൽ ബഗ്ദാഇ. കാരണം ഈ പിന്തിരിഞ്ഞിരിക്കുക, പുറംതിരിഞ്ഞിരിക്കുക എന്നത് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമല്ലാതെ ഉണ്ടാവുകയില്ല. അല്ലത്തീ മലഅത്ത് അൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന വിദ്വേഷം, വെറുപ്പ് എന്നതൊക്കെ അത് പരസ്പരം ഒന്നിച്ചിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. തിരുമേനി പറഞ്ഞു, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ലാ തഹസദു വലാ തബഗളു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞിരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗവാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ സ്വർഗത്തിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് സ്വർഗീയ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അലാ സുറുരിൻ, കട്ടിലുകളിൽ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നവരായിരിക്കും. 45 വചനം, യുതാഫു അലൈഹിം ബികസിം മിം മഈൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി, ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ത്വാഫ, യതൂഫു, തവാഫ്, അതിൽ നിന്നാണ് യുതാഫു എന്ന് വരുന്നത്. ചുറ്റിക്കറങ്ങപ്പെടും, അതിൻ്റെ മജ്ഹൂലി രൂപമാണ്, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും അഥവാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിൻ, പാനപാത്രങ്ങളെ കൊണ്ട്, മിമ്മഈൻ, ഒഴുകുന്ന തെളിനീരിനാലുള്ള, ഉറവ് വെള്ളത്താലുള്ള അഥവാ സ്വർഗീയമായ ഉറവു ജലത്താലുള്ള നിറഞ്ഞ പാനപാത്രവുമായി അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. സൂറത്തു തൂറിൽ കാണാം, യതൂഫു അലൈഹിം ഗിൽമാനു ലഹും കഅന്നഹും ലുഉലുഉം മക്നൂൻ. ആ സ്വർഗവാസികളിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗിൽമാനു ലഹും, അവരെ പരിചരിക്കാനുള്ള കുട്ടികൾ. കഅന്നഹും, അവർ ലുഉലുഉം മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഉം മൻസൂറ. സ്വർഗക്കാരിലൂടെ കുട്ടികൾ, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കണ്ടാൽ നീ വിചാരിച്ചു പോകും, വിതറപ്പെട്ട മുത്തുകളാണെന്ന്. ഈ ആളുകളെക്കുറിച്ചാണ് യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിം മിം മഈൻ, സ്വർഗത്തിലെ ഒഴുകുന്ന തെളിനീരിനാലുള്ള കപ്പുകൾ കൊണ്ട് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഫഇദാ കാന ഹാദാ ജമാലുൽ ഖാദിമി ഫമാ ബാലുക് ബിജമാലിൽ മഖ്ദൂം. ചില മുഫസ്സിരീങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പരിചരിക്കുന്ന പരിചാരകർ ഇത്ര മനോഹരമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണെങ്കിൽ ആരെയാണോ അവർ പരിചരിക്കുന്നത് അവരുടെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും. ബികസിം മിം മഈൻ ഖാലു അൽ കഅ്സു ഇസ്മുൽ ലിൽ ഖദഹി അൽ മൽആ ബിൽ ഖംറ്. അറബി ഭാഷയിൽ കഅ്സ് എന്ന് പറയാറുള്ളത് പാനീയം നിറച്ചു വച്ച കപ്പിനാകുന്നു. എന്നാൽ പാനീയം നിറച്ചു വച്ചിട്ടില്ലെങ്കിൽ അതിന് കഅ്സ് എന്ന് പ്രയോഗിക്കാറില്ല. ഫൽ ഖദുഹു ലാ യുസമ്മ കഅ്സൻ ഇല്ലാ ഇദാ കാന മലീഅൻ ഖംറ. കള്ള് നിറച്ചു വച്ച പാനപാത്രത്തിനാണ് കഅ്സ് എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു സ്വർഗീയ പാനീയത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് മുഹമ്മദിൽ കാണാം, മസലുൽ ജന്നതിൽ ലതീ വുഇദൽ മുത്തഖൂൻ. സത്യവിശ്വാസികൾക്ക്, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. ഫീഹ അൻഹാറു മിമ്മ, ആ സ്വർഗത്തിൽ വെള്ളത്തിന്റെ നദികളുണ്ട്. ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത വെള്ളമൊഴുകുന്ന നദികൾ. വഅൻഹാറു മിൻ ലബനിൽ ലം യതഗയ്യർ ത്വഅ്മു, രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത പാല് ഒഴുകുന്ന നദികൾ. വഅൻഹാറു മിൻ ഖംരി ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ ഹൃദ്യമായ കള്ളിൻ്റെ നദികൾ. വ അൻഹാറും മിൻ അസലിൻ മുസഫ്ഫ, കടഞ്ഞെടുക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അപ്പോൾ അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു, സ്വർഗവാസികളിലൂടെ സ്വർഗീയ വാസം നൽകപ്പെട്ട, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യുത്താഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. ബിക്കസിം മിം മഈൻ, തെളിനീർ നിറച്ചു വെച്ച, സ്വർഗത്തിലെ ഉറവു ജലത്തിൽ നിറച്ചു വെക്കപ്പെട്ട ആ പാനപാത്രവുമായിക്കൊണ്ട്. വൽ കഅ്സു ഇൻദൽ അറബ് കുല്ലു ഇനാഇൻ ഫീഹി ഷറാബുൻ, അറബികൾ കഅ്സ് എന്ന് പറയാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാനീയം നിറച്ച പാത്രത്തിന് വേണ്ടിയാണ്. ഫഇല്ലം യക്കുൻ ഫീഹി ഷറാബുൻ, ആ പാനീയം നിറച്ചു വെച്ചിട്ടില്ലെങ്കിൽ, ലം യക്കുൻ കഅ്സൻ, അതിനവർ കഅ്സ് എന്ന് പറയാറില്ല. വലാക്കിന്നഹു ഇനാ, അതിന് ഇനാ എന്നേ പറയാറുള്ളൂ. ഇമാം തുബ്രി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാകുന്നു അത്. തുടർന്ന് 46-ാമത്തെ വചനം, ബൈദാ ലദ്ദത്തിൽ ലിശാരിബീൻ, ആ പാനീയം ബൈദാ, ഏറ്റവും വെളുത്ത പാനീയമായിരിക്കും. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് അഥവാ കുടിക്കുന്നവർക്ക് ആനന്ദകരമായ, ആസ്വാദ്യകരമായ. സുമ്മ ദക്കർ ഔസാഫഹാ ഫഖാൽ ബൈദാ, അള്ളാഹു ആ പാനീയത്തിൻ്റെ വിശേഷണമായി പറയുന്നു, അത് വെളുത്ത പാനീയമാകുന്നു. അഷദ്ദു ബൈദ ബൈദ ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ കടുത്ത വെളുപ്പുള്ള. വൽ ബയാദു അഹ്സനുൽ അൽവാൻ, നിറത്തിൽ വെച്ച് ഏറ്റവും നല്ല നിറമാകുന്നു ഈ അബിയൽ എന്നത്, അല്ലെങ്കിൽ ബൈദ ബയാദ് എന്നത്. ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞാൽ, യതലദ്ദൂന ബിഹാ അസ്നാ അഷ്റുബി വബഅദ്, കുടിക്കുന്നതിനിടയിലും അതിനുശേഷവും അവർ ആസ്വാദനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞത്. വൽ വാഖിഉ അന്നൽ ആയ ലാ തദുല്ലു അലാ അന്നഹാ അഷദ്ദു ബയാദൻ വഇന്നമാ ജാഅ അഷദ്ദു ബയാദൻ മിനൽ ലബൻ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, അതികഠിനമായ വെളുപ്പുള്ളത് എന്നല്ല ആയത്തിൽ പറയുന്നത്, മറിച്ച് പാലിനേക്കാൾ അതികഠിനമായ വെളുപ്പുള്ളത് എന്നാണ്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. വ അത്വയബു മിൻ റായിഹത്തിൽ മിസ്ക്, അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന, സുഗന്ധപൂരിതമായ ഒന്ന് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6579-ാമത്തെ ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ, ലി അന്നൽ വസ്ഫ ഫിൽ മസ്തരി അബ്ലഗു മിനൽ വസ്ഫ് മിനൽ മുഷ്തഖ് മിനൽ മസ്തർ, അത് കൂടുതൽ ശക്തമായത് എന്നറിയിക്കാൻ വേണ്ടിയാണ് പ്രയോഗിക്കാറുള്ളത്, മസ്തർ രൂപം പ്രയോഗിക്കാറുള്ളത്. ലദ്ദത്തിൽ ലിശാരിബീൻ ഹാദാ മിൻ ബാബി തൗക്കീദി യഅനി അന്നഹും ഫി ഹാലി ഷുർബിഹിം ഇയാഹ, അത് പാനം ചെയ്യുന്നവർ, കുടിക്കുന്നവർ ആ സന്ദർഭത്തിൽ, യതലദ്ദൂന ബിഹാ ബിഖിലാഫി ഖംരി ദുനിയാ, ദുനിയാവിലെ കള്ളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരം ആസ്വാദനമാണ് അവർ അനുഭവിക്കുന്നത്. ഇന്നഹാ കരീഹത്തുൻ ഇൻദ ഷുർബ്, ദുനിയാവിലെ കള്ള് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർക്കത് അരോചകരമായിരിക്കും. പക്ഷേ പല ആളുകളും മദ്യത്തിന് അടിമകളാകുന്ന കാര്യമെന്താണ്? വലാക്കിന്നൽ ഇൻസാൻ യതലദ്ദു ബിഹാ ബിമാ യത്ബഉ അൻഹാ മിനസ്സക്കർ, മത്ത് പിടിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത്. മത്ത് പിടിച്ചവർക്ക് പിന്നെ എന്താണ് ആസ്വാദ്യകരം, എന്ത് ആസ്വാദ്യകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലെ കള്ള് ഫഇന്നഹാ കരീഹത്തുൻ ഇൻദ ഷുർബ്, കുടിക്കുന്നവർക്ക് ഏറ്റവും അരോചകരമായതാകുന്നു. അമ്മാ ഖംറുൽ ആഖിറ ഫഹിയ ലദ്ദത്തിൽ ലിശാരിബീൻ, എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കള്ളാകട്ടെ മദ്യമാകട്ടെ, അത് ഈ തരത്തിൽ മത്തു ബാധിപ്പിക്കുന്നതോ കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അല്ല, മറിച്ച് വഹിയ സാലിമത്തുൻ മിനൽ ആസാരി സയ്യിഅ, എല്ലാ തരം ദൂഷ്യഫലങ്ങളിൽ നിന്നും അത് മുക്തമാകുന്നു. പരലോകത്ത് നൽകപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. അതാണ് ബൈദാ, ഏറ്റവും വെളുപ്പുള്ളത്. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ആനന്ദകരമായ പാനീയമാകുന്നു. തുടർന്ന് 47-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ഫീഹാ ഗൗലും വലാഹും അൻഹാ യൂസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, അഥവാ ആ പാനീയം ആ മദ്യം കുടിക്കുന്നതിൽ ഇല്ല, ഗൗലുൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, വലാഹും അവരല്ല, അൻഹാ ആ മദ്യത്താൽ, യുൻസഫൂൻ മത്ത് ബാധിക്കുന്നവരും അല്ല. ദുനിയാവിലെ കള്ള് അല്ലെങ്കിൽ മദ്യമെന്ന് പറഞ്ഞാൽ അത് ഗൗലുള്ളതും അതേപോലെ തന്നെ യുൻസഫൂൻ എന്ന് പറഞ്ഞ അതിനും അർഹമാണ്. പക്ഷേ പരലോകത്ത് സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്നതാകട്ടെ അൽ ഗൗൽ എന്ന് പറഞ്ഞാൽ മാ യഗ്താലു ശൈഅ ഫയുഫ്സിദുഹു, കണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാശം വിതക്കുന്നത് എന്നാണ് അർത്ഥം. വ ഖംറു ദുനിയ തഗ്താലുൽ ഉഖൂൽ, ദുനിയാവിലെ കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധികൾക്ക് നാശം വിതക്കും, ഫതുഫ്സിദുഹ അത് എല്ലാ അർത്ഥത്തിലും പ്രയാസമുണ്ടാക്കും, ലി അന്നഹ തുസീബു ബിസ്സുദാഇ വസ്സക്കിരി അമ്മ ഖംറുൽ ആഖിറ ഫമുനസ്സഹത്തുൻ അൻ കുല്ലി ദാലിക്. എന്നാൽ ദുനിയാവിലെ മദ്യത്തിന് തീർത്തും വ്യത്യസ്തമായി കുടിക്കുന്നവർക്ക് ഒരുതരം ആനന്ദം പകരുന്ന ഹൃദ്യമായ ഒരു പാനീയമാണ് അള്ളാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന മദ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാഹും അൻഹാ യുൻസഫൂൻ, അവർ അതുകൊണ്ട് മത്തു ബാധിക്കുന്നവരും അല്ല. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസഫൂൻ, സ്വർഗത്തിലെ മദ്യമെന്ന് പറഞ്ഞാൽ അത് തലവേദന ഉണ്ടാക്കുന്നതോ അതേപോലെ തന്നെ മത്തു ബാധിപ്പിക്കുന്നതോ അല്ല. സഹോദരങ്ങളെ, അള്ളാഹു സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിച്ചത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രമുണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق اذا رمت പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി.
3: അധ്യായം 72, സൂറത്തുൽ ജിന്ന്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28. ഈ അധ്യായത്തിൻ്റെ പേർ ജിന്ന് എന്നും ഇതിലെ പ്രത്യേക സംസാര വിഷയം ജിന്നുകളെ സംബന്ധിക്കുന്നതും ആകുന്നു. മലക്കുകളെ പോലെ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ഒരുതരം ആത്മീയ ജീവികളത്രേ ജിന്നുവർഗം. മലക്കുകളുടെ ആവാസസ്ഥാനം ആകാശങ്ങളാകുന്നു. എന്നാൽ ജിന്നുകളാകട്ടെ ഭൂവാസികളാണ്. മനുഷ്യർ മണ്ണിനാലും ജിന്നുകൾ അഗ്നിയാലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീഫിലും വന്നിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ചെന്ന പോലെ ജിന്നുകളെക്കുറിച്ചും അള്ളാഹുവും അവൻ്റെ പ്രവാചകന്മാരും അറിയിച്ചു തന്നതല്ലാതെ കൂടുതൽ വിവരം നമുക്ക് അറിയുവാൻ സാധ്യമല്ല. അള്ളാഹുവും റസൂലും പറഞ്ഞത് അത് ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ അപ്പടി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യൽ നിർബന്ധവുമാണല്ലോ. മതാനുയായികൾ പൊതുവിലും മതവിശ്വാസികളായ തത്വജ്ഞാനികളിൽ മിക്കവരും ജിന്ന് എന്നൊരു അദൃശ്യവർഗമുണ്ടെന്ന് സമ്മതിക്കുന്നവരാകുന്നു. മതാവലംബികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ പൊതുവിൽ ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവരാണെന്ന് പറയാമെങ്കിലും അവരിലും ചിന്തകന്മാരായ ചിലർ മുമ്പും ഇപ്പോഴും ജിന്നിനെ സ്ഥാപിക്കുന്നവരത്രേ. വിശദാംശങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാമെന്ന് മാത്രം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖുർആനും നബി വചനങ്ങളും മുഖവിലയ്ക്ക് സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്തവരും ശാസ്ത്രത്തിനും യുക്തിവാദത്തിനും അടിമപ്പെട്ടും ഭൗതിക ചിന്താഗതി പിടിപെട്ടുകൊണ്ടിരിക്കുന്നവരും മാത്രമേ ജിന്നുവർഗത്തെയും മലക്കുവർഗത്തെയും നിഷേധിക്കുന്നുള്ളൂ. തങ്ങൾ ഖുർആനെ നിഷേധിക്കുന്നവരല്ലെന്ന് വരുത്തി തീർക്കുമാർ എത്രയോ ഖുർആൻ വചനങ്ങളെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് സംതൃപ്തരാകേണ്ടി വന്നിട്ടുണ്ട്. ഹദീസുകളുടെ നേരെ കണ്ണടച്ചും യുക്തിന്യായങ്ങൾ പറഞ്ഞും തള്ളിക്കളയുകയും ചെയ്യും. അപരിഷ്കൃതരായ മനുഷ്യവിഭാഗത്തെക്കുറിച്ചാണ് ജിന്നുകളെന്ന് പറയുന്നതെന്നാണ് അവരുടെ ജൽപ്പനം. അവർ കൊണ്ടുവരാറുള്ള തെളിവുകളും ന്യായങ്ങളും അവയുടെ ഖണ്ഡനങ്ങളും വിവരിച്ചുകൊണ്ട് സൂറത്തു ഹിജറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ ഇതിനെപ്പറ്റി നാം സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞതാണ്. ആകയാൽ ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. ജിന്നുവർഗത്തെയും പിശാചുക്കളെയും കുറിച്ച് ഖുർആന്റെയും ഹദീഫിന്റെയും അടിസ്ഥാനത്തിൽ പല വിവരങ്ങളും നാം അവിടെ വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം ഈ സൂറത്തിലെ വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ളതാകുന്നു. ഒരു കൂട്ടം ജിന്നുകൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവർ ഖുർആനിലും നബിയിലും വിശ്വസിക്കുകയും അനന്തരം തങ്ങളുടെ സമുദായത്തെ അതിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായ സംഭവമാണ് ഈ സൂറത്തിലെ പ്രധാന വിഷയം. സ്വജനതയെ ക്ഷണിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രസ്താവനകൾ അല്ലാഹു ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇതിന്റെ മുമ്പ് കഴിഞ്ഞ സൂറത്തിലെ സംസാര വിഷയം നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം അദ്ദേഹത്തിന്റെ ജനതയ്ക്കിടയിൽ നടത്തിയ പ്രബോധനത്തിന്റെയും ആ ജനത അതിനെതിരെ സ്വീകരിച്ച നിലപാടിന്റെയും അവരുടെ പര്യവസാനത്തിന്റെയും ചരിത്രമാണല്ലോ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് മുമ്പിൽ അവിടുത്തെ ജനത കൈക്കൊണ്ട നിലപാടും നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത സ്വീകരിച്ച നിലപാടിന്റെ അതേ പകർപ്പു തന്നെ. ആകയാൽ നബി തിരുമേനിക്ക് ഒരു മനസ്സമാധാനവും അവിടുത്തെ ജനതയ്ക്ക് ഒരു ചരിത്ര പാഠവുമായിരുന്നു സൂറത്തു നൂഹ്. സത്യനിഷേധികൾ ഖുർആനിൽ വിശ്വസിക്കാത്തത് ഖുർആന്റെയോ നബിയുടെയോ ഏതെങ്കിലും പോരായ്മ കൊണ്ടല്ല, അവരുടെ മർക്കട മുഷ്ടി കൊണ്ട് മാത്രമാണ് എന്നും മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പോലുമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജിന്നുകൾ നബിയിൽ നിന്ന് ഖുർആൻ കേട്ട മാത്രയിൽ അതിൽ ആകൃഷ്ടരാവുകയും വിശ്വസിക്കുകയും ചെയ്തുവെന്നും, മാത്രമല്ല അവർ തങ്ങളുടെ ജനതയെ അതിലേക്ക് ക്ഷണിക്കുക കൂടി ഉണ്ടായെന്നും ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നു.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം ഒന്ന്. വാക്കർത്ഥം: ഉൽ, നീ പറയുക. ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെന്ന്, ചെവി കൊടുത്തെന്ന്. നഫറും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു കൂട്ടർ ചെറുസംഘം. ഫഖാലു, എന്നിട്ടവർ പറഞ്ഞു. ഇന്നാ സമിഅന, നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഖുർആനൻ അജബ, ആശ്ചര്യകരമായ ഖുർആൻ. പാരായണം, പാരായണ ഗ്രന്ഥം.

നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടർ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായെന്ന് എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ ആശ്ചര്യകരമായ ഒരു ഖുർആൻ അഥവാ പാരായണ ഗ്രന്ഥം കേട്ടു. വചനം 2, വാക്കർത്ഥം യഹ്ദി, അത് വഴികാട്ടുന്നു. ഇല റുഷ്ദി, സന്മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക്, തൻ്റെയിടത്തിലേക്ക്. ഫആമന്ന ബിഹി, അങ്ങനെ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുഷ്രിക, ഞങ്ങൾ പങ്കുചേർക്കുകയില്ല തന്നെ. ബിറബ്ബിന, ഞങ്ങളുടെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട്. അഹദൻ, ഒരാളെയും.

അത് സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നു. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളെയും പങ്കുചേർക്കുകയില്ല തന്നെ. വചനം 1, 2 എന്നിവയുടെ വിശദീകരണം. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ട സംഭവത്തെപ്പറ്റി പല ഹദീസുകളും കാണാവുന്നതാണ്. അവയിൽ ചിലതെല്ലാം സൂറത്തു അഹ്ഖാഫ് 29 മുതൽ 32 വരെയുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അവ ഇവിടെയും ഓർമ്മിച്ചിരിക്കേണ്ടതാകുന്നു. ജിന്നുകൾ ഒന്നിലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ടുണ്ടെന്നും തിരുമേനിയൊന്നിച്ച് സ്വഹാബികളിൽ ചിലർ ഉള്ളപ്പോഴും ആരും ഇല്ലാത്തപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടെന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള തുടങ്ങിയ പലരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടില്ലെന്നും അവർ ഖുർആൻ പാരായണം കേട്ടുപോയ വിവരം വഹ്യ മുഖേന മാത്രമാണ് തിരുമേനി അറിഞ്ഞതെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ജിന്നുകളുടെ പ്രതിനിധി തിരുമേനിയുടെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ട പ്രകാരം തിരുമേനി അവർക്ക് ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായെന്നും മറ്റും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി അഹ്മദ്, മുസ്ലിം റഹിമഹുമുള്ള മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീഫിലും വന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് 1-ാമത്തെ സംഭവത്തെക്കുറിച്ചാണെന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് 2-ാമത്തെ സംഭവമാണെന്നും ഇമാം ബൈഹഖി റഹിമഹുള്ള മുതലായവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുമേനിയുടെ അടുക്കൽ 2 പ്രാവശ്യം ജിന്നുകൾ ചെന്നിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയും പ്രസ്താവിച്ചതായി തുബറാനി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതും സ്മരണീയമാകുന്നു. കൂടാതെ ജിന്നുകളുടെ സംഭവം ഉണ്ടായിട്ടുള്ളത് തിരുമേനി മക്കയിലായിരുന്ന കാലത്താണ്. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്രായക്കാരനായിരുന്നു. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ അത് സംബന്ധിച്ച സൂക്ഷ്മ വിവരം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് അദ്ദേഹം ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞതായിരിക്കുകയും ചെയ്യാമല്ലോ. കൂടുതൽ വിവരം സൂറത്തു അഹ്ഖാഫിൽ കഴിഞ്ഞുപോയത് ഓർക്കുക. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവങ്ങളിൽ ഒന്നിനെപ്പറ്റിയാണ് ഇവിടെ അല്ലാഹു പ്രസ്താവിക്കുന്നത്. ആ വിവരം വഹി ലഭിച്ചപ്പോഴേ നബിക്ക് അറിയുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു എന്ന്, എനിക്ക് വഹിയ നൽകപ്പെട്ടുവെന്ന് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്തു അഹ്ഖാഫിൽ വഇദ് സ്വറഫ്ന ഇലൈക നഫറൻ മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടരെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യം സംശയാതീതമാം വണ്ണം സ്പഷ്ടമാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ട സംഭവത്തെ ഉദ്ദേശിച്ചായിരിക്കുവാനും സാധ്യതയുണ്ട്. ചില മഹാന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി 2 സൂറത്ത്

0: താഴെയുള്ള ചെറുസംഘം ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ആകയാൽ വന്ന ആളുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മനസ്സിലാക്കാം. അപരിഷ്കൃത മനുഷ്യരാണ് ജിന്നുകൾ എന്ന് വാദിക്കുന്നവർ ഇവിടെയും സൂറത്തു അഹ്കാഫിലും ജിന്നുകൾ ഖുർആൻ കേട്ടുവെന്നു പറഞ്ഞത് മക്കാ മുശ്രിക്കുകളെ ഭയന്ന് വിളിക്കുവരാൻ ധൈര്യപ്പെടാതിരുന്ന ചില മനുഷ്യരെക്കുറിച്ചാണെന്ന് പറയുന്നു. ഒരു കൂട്ടം മനുഷ്യർ നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടുപോവുക, അവർ സത്യവിശ്വാസം സ്വീകരിക്കുക, എന്നിട്ട് തങ്ങളുടെ ജനതയുടെ അടുക്കൽ ചെന്ന് അവരെ ഉപദേശിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും അറിഞ്ഞില്ലെന്നും വഹി ലഭിച്ചപ്പോൾ മാത്രമേ അറിഞ്ഞുള്ളൂവെന്നും സങ്കൽപ്പിക്കുവാൻ കേവലം നട്ടുച്ചയ്ക്ക് കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജിന്നുകളുടെ ഈ സംഭവം ഖുർആനിൽ ഉദ്ധരിച്ചതിൽ നിന്ന് താഴെ കാണുന്നതുപോലെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, മനുഷ്യരിലേക്ക് മാത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, അഥവാ ജിന്നുകളിലേക്കും കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പറയത്തക്ക ഭിന്നാഭിപ്രായം ഇല്ല. രണ്ട്, അവർക്ക് മനുഷ്യന്റെ സംസാരവും ഭാഷയും മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ഖുർആൻ കേട്ടു മനസ്സിലാക്കിയല്ലോ. മൂന്ന്, അവരും മതശാസനകൾക്ക് വിധേയരാണ്. അവർ സത്യവിശ്വാസം സ്വീകരിച്ചതിൽ നിന്നും തുടർന്നുള്ള അവരുടെ പ്രസ്താവനകളിൽ നിന്നും അത് വ്യക്തമാകുന്നു. നാല്, അവരും ഒരുതരം സാമൂഹിക ജീവിതം നയിക്കുന്നവരും പരസ്പരം ഉപദേശം നൽകുക മുതലായ കൃത്യങ്ങൾ നടത്താറുള്ളവരുമാകുന്നു. അഞ്ച്, ജിന്നുകൾ പോലും ഖുർആൻ കേട്ട മാത്രയിൽ അതിൽ വിശ്വസിച്ച സ്ഥിതിക്ക് അവരെക്കാൾ ഉത്തമവർഗമായ മനുഷ്യർ അതിൽ വിശ്വസിക്കുവാൻ പല നിലയ്ക്കും അവരെക്കാൾ ബാധ്യസ്ഥരാകുന്നു. എന്നാൽ ഖുർആൻ ആവർത്തിച്ചു കേട്ടിട്ടും അതിൽ വിശ്വസിക്കാത്തവരുടെ തടസ്സം അവരുടെ കുബുദ്ധിയും മർക്കടമുഷ്ടിയും ആകുന്നു. ഈ ജിന്നുകൾ ഖുർആൻ കേട്ടപ്പോൾ അവരിലുണ്ടായ പ്രതികരണം എത്ര വമ്പിച്ചതായിരുന്നുവെന്ന് 1 മുതൽ 14 കൂടിയ വചനങ്ങളിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാം. ജിന്നുകളുടെ പ്രസ്താവനയുടെ ബാക്കി ഭാഗങ്ങളാണ് താഴെ കാണുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം.

0: ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലില്ലാഹി മിൻ അസ്മാഇഹി 90
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവ്.

0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
1: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ.

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിഅ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
2: സൂറത്തുൽ വാഖിഅ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ

0: نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യവചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമ്മളോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം രണ്ടായത്തുകളും ഒന്ന് പാരായണം ചെയ്യാം.

0: سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജഫർ സലഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 131-132 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 133-134 ആയത്തുകൾ.
6: أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ

എം കുന്തും. സാക്കിന മീമിന് ശേഷം കാഫ്, ഇവിടെ ഇദ്ഹാർ ചെയ്യണം. അവിടെ മണിക്കരുത്, എം കുൻ ഇങ്ങനെ മണിക്കരുത്. കുന്തും ഇവിടെ ഗുന്ന ചെയ്യണം, മണിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുന്തും. ശുഹദാ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഷുഹദറ ഇങ്ങനെയല്ല, ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലത് ഭാഗം ഇടത് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു, നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആ അക്ഷരം വരണം. അതോടൊപ്പം അത് ഇസ്തി അല്ല, അതിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോ. ദോ ദി ദോ എദ് ഹദറ. യഅഖൂബൽ മൗതു إذ قال إذ قال لبنيه ما تعبدون تعبدون എന്നല്ല പറയാ, تعبدون അല്ല, ത عين തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ ത എന്ന അക്ഷരമൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് കനം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. تعبدون تعبدون എന്നല്ല, അങ്ങനെ ആവുമ്പോൾ അത് ത കനപ്പിച്ചു വരുന്ന രൂപത്തിലാവും. تعبدون من بعد സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ്. അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി അല്ല, മിൻ ബഅദി. ഐൻ സുക്കൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ബഅദി മിൻ ബഅദി. ഖാലു നഅബുദു നഅബുദു ഐൻ ഇലാഹക വ ഇലാഹ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഇലാഹ കവ ഇലാഹ ആബായിക. മദ് മുത്തസിൽ, ആബായിക മദ് മുത്തസിലാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ആബായിക. ഇബ്രാഹീമ ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്മാഈല ഐൻ വ ഇസ്ഹാഖ ഹ ഹ. ഐനും ഹാവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും ഭൂരിഭാഗമായിട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഐനും ഹാവും ആയിരിക്കും. അത് തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് കൃത്യമായിരിക്കണം. വ ഇസ്ഹാഖ ഖാഫ്. ഇലാഹും തൻവീനു ശേഷം വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാഹും വാഹിദ ഇങ്ങനെ. വാഹിദ ഹ വാഹിദ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്ദ്, മദ്ദ് ഐഫദ് എന്നാണ് അതിൻ്റെ പേര്, മദ്ദ് ഐഫദ്. വനഹ്നു വനഹ്നു ലഹു മുസ്ലിമൂൻ. ഇവിടെ കൂട്ടി ഓതുമ്പോൾ വാഹിദം വനഹ്നു, അങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ. തിൽക ഉമ്മതുൻ മീമിൽ ശദ്ദ് മണിക്കണം. ഉമ്മതുൻ ഖദ് തൻവീനു ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന. തൻവീനു ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ഉമ്മതു ഖദ് ഉമ്മതു ഖദ് ഇങ്ങനെ. ഖദ് ഖലത്ത് ദാലിനെ ശരിക്കും കേൾക്കണം. ഖലത്ത് എന്നാൽ ഖലത്ത് എന്ന് പറയേണ്ടതില്ല. ഖദ് ഖലത്ത് ലഹ മാ കസബത് വലകും മാ കസബ്തും. വലക്കും സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിരേൻ. സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിരേൻ. വലക്കും കസബ്തും ഇങ്ങനെ. കസബ്തും ബഅനയും ശരിക്ക് കേൾക്കണം, ഖൽഖല ചെയ്യണം. കസബ്തും. വലാ തുസ്അലൂന
ولا تسألون تسألون تسألون എന്നല്ല തുസ്അ ഹംസ കൃത്യമായിട്ട് കേൾക്കണം. തുസ്അലൂന അമ്മ കാനു മീമിന് ശബ്ദമണിക്കണം. കാനു യഅമലൂൻ യ ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യഅമലൂൻ യഅമലൂൻ എന്നല്ല യഅമലൂൻ അവസാനത്തിൽ മദ്ആരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

0: സൂറത്തുൽ ബഖറയിലെ 133-134 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ടു ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 541 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസ്റ്റഫിലെ പേജ് നമ്പർ 541 ഏതാനും വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്ത

0: വ്യക്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: الله
1: الله أكبر
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കിയാണ് പാരായണം നിർവഹിച്ചത്. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
3: ലില്ലാഹി മാ ഫി സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين الله أكبر
1: الله أكبر
3: قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا الله أكبر
1: الله
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 284 മുതൽ 286 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ഇസ്രാ 110 മുതൽ 111 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
4: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ് കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
0: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ, പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റെതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറ 128 മുതൽ 132 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 128 മുതൽ 132 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ്. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
3: വചനം 21.
4: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം, നരകം, കാനത്, അതാകുന്നു, മിർസ്വാദ, പതിസ്ഥാനം, കാത്തിരിക്കുന്നത്, നിരീക്ഷണ സ്ഥലം.
5: ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ,
4: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
3: വചനം 22.
4: ലിത്തോഗീന, അതിക്രമികൾക്ക്, ധിക്കാരികൾക്ക്, മആബ, സങ്കേതം, പ്രാപ്യസ്ഥാനം ആയിട്ട്.
5: ലിത്തോഗീന മആബ,
4: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
3: വചനം 23.
4: ലാബിസീന, താമസിക്കുന്ന, കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ, അതിൽ, അഹ്ഖോബ, പല യുഗങ്ങൾ, ദീർഘിച്ച കാലഘട്ടങ്ങൾ.
5: ലാബിസീന ഫീഹ അഹ്ഖോബ,
4: അതെ, അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
3: വചനം 24.
4: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല, ആസ്വദിക്കുകയില്ല. ഫീഹ, അതിൽ, ബർദൻ, ഒരു തണുപ്പും. വലാ ശറാബൻ, ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ലാ ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ലാ ഹമീമൻ വഗസ്സാഖാ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാഅൻ, പ്രതിഫലമായിട്ട്. വിഫാഖാ, യോജിച്ച, ഒത്തതായ.
2: ജസാഅൻ വിഫാഖാ,
0: അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്.
3: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദുഉമൻ അദ്ബറ വതവല്ല, അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നൊന്നും അവരതിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഗസ്സാഖും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും ഘടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
1: വചനം 27.
0: ഇന്നഹും, നിശ്ചയമായും അവർ. കാനു ലായർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിസാബൻ, വിചാരണ, കണക്കുനോക്കൽ.
2: ഇന്നഹും കാനു ലായർജൂന ഹിസാബ,
0: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
1: വചനം 28.
0: വകദബു, അവർ വ്യാജമാക്കുകയും ചെയ്തു. ബി ആയാത്തിന, നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. കിദബ, ഒരു വലിയ വ്യാജമാക്കൽ.
2: വകദബു ബി ആയാത്തിന കിദബ,
0: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
1: വചനം 29.
0: വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. അഹ്സൈനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ, എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്.
2: വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ,
0: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
1: വചനം 30.
0: ഫദൂഖു, ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദക്കും, ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ.
2: فذوقوا فلن نزيدكم الا عذابا.
0: ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
3: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദാ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
1: വചനം 31.
0: ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
2: ഇന്നലിൽ മുത്തഖീന മഫാജ,
0: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
1: വചനം 32.
0: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅ്നബ, മുന്തിരികളും.
2: ഹദായിഖ വഅഅ്നബ,
0: അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും.
1: വചനം 33.
0: വകവാഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
2: വകവാഇബ അത്റോബ,
0: സമപ്രായക്കാരായ സ്ഥനം തുടിച്ച തരുണികളും.
1: വചനം 34.
0: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ. കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
1: വചനം 35.
0: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹാ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
1: വചനം 36.
0: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
1: വചനം 37.
0: റബ്ബു സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലിക്കൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ലാ മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനിയന്താവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ

0: ആത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
1: തഫ്സീർ അമാനി. സൂറത്തുന്നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 125-126 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين. സ്നേഹാദരണീയ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 124-ാമത്തെ വചനമാണ് നാം അവസാനമായി മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇദ് ഖാല ലിഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ? ഇവിടെ അല എന്ന പ്രയോഗത്തെക്കുറിച്ച് തഫ്സീറിൽ കാണാം. ഹുന അദാതു തഹ്ദീദിൻ, ഇത് പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗമാണ്. അഥവാ നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ, നിങ്ങൾ തഖ്വയെ കാണിക്കുകയാണ്, സൂക്ഷ്മത കാണിക്കുകയാണ് വേണ്ടത് എന്നർത്ഥത്തിൽ. വലൈസത്ത് അദാതു അർദിൻ, അതല്ലാതെ അറിയുക എന്ന അർത്ഥത്തിൽ അല്ല ആ പദപ്രയോഗം. ലി അന്നഹു ലാ യഖ്സുദു അർദ തഖ്വ അലൈഹിം വലാക്കിൻ യഹുദ്ദുഹും അല ഹാദ. ഇലിയാസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ തഖ്വ പാലിക്കാൻ, സൂക്ഷ്മത കാണിക്കാൻ അത് മാത്രം അവരോട് പറയുകയല്ല, അല്ലെങ്കിൽ ആ കാര്യം അവരുടെ മുമ്പിൽ എടുത്തു പറയുകയല്ല, മറിച്ച് തഖ്വ കാണിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വത്തഖ്വ ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാ. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു തടസ്സം, ഒരു മറ സ്വീകരിക്കലാകുന്നു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു മറ സ്വീകരിക്കലാകുന്നു. ബിഫിഅലി അവാമിരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രവർത്തിക്കുന്നതിലൂടെ. വജ്തിനാബി നവാഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ വർദ്ധിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു മറ സ്വീകരിക്കലാകുന്നു, ഒരു വിഖായത്ത് സ്വീകരിക്കലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ തഖ്വയെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. തുടർന്ന് 125-ാമത്തെ വചനം, അതദുഊന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ. അതദുഊന, നിങ്ങൾ വിളിക്കുന്നുവോ, വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ബഅലൻ ബഅലിനെ, വതദറൂന നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു, അഹ്സനൽ ഖാലിഖീൻ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനെ, ഏറ്റവും നല്ല സ്രഷ്ടാവിനെ. അഥവാ അലാ തഖാഫൂനല്ലാഹ അല്ലാ തഖ്ഷൗന ഗളബല്ലാഹി, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ, അവൻ്റെ കോപത്തെ ഭയപ്പെടുന്നില്ലേ. അലാ തഖാഫൂന ഇഖാബല്ലാഹി, അല്ലാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുളെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതദുഊന ബഅലൻ സനമൻ കാനൂ യഅബ്ദൂനഹു, ഈ ബഅല് എന്നത് അവർ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാകുന്നു. ഫഅൻകറ അലൈഹിം നബിയുഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അവരെ അതിൽ നിന്ന് വിലക്കുകയാണ്. ഇബാദത്ത്

0: തഹു ആ ബഅലിനെ ആരാധിക്കുന്നതിൽ നിന്ന്. ഫഖാല എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അതദുഊന ബഅല അതഅബ്ദൂന സനമൻ ലാ യുബ്സിറു വലാ യസ്മഉ വലാ യതകല്ലമു വലാ യദുറു വലാ യൻഫഉ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ പോലും കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ്. വതദറൂന ഐ വതതുറുകൂന നിങ്ങൾ ഉപേക്ഷിക്കുന്നു, ഇബാദത അഹ്സനൽ ഖാലിഖീൻ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായ സ്രഷ്ടാവിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ബയാനു സഫ്ഹിഹാ ഉലാ ഇൽ ഖൗം അദ്ദേഹത്തിൻ്റെ വചനത്തിലടങ്ങിയിരിക്കുന്ന കാര്യം, ആ സമൂഹത്തിൻ്റെ ബുദ്ധിശൂന്യത അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ലി അന്നഹും യഅബ്ദൂന അൽ ബഅല അവർ ബഅല എന്ന വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. വഹുവ സ്വനമുൻ റുബ്ബമാ സ്വനഊഹു ബി ഐദീഹിം അവർ സ്വകരങ്ങൾ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കാം അതിനെ. ഫകാന മഖ്ലൂഖൻ അതാകട്ടെ ഒരു സൃഷ്ടിയാണ്. വയദറൂനൽ ഖാലിഖ അസ്സ വജല്ല എന്നാൽ സ്രഷ്ടാവായ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ അവർ വിട്ടുകളയുന്നു. അല്ലദീ ഹുവ അഹ്സനുൽ ഖാലിഖീൻ അവനാകട്ടെ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്കൃഷ്ടനാകുന്നു. വഹാദ ലാ ശക്ക അന്നഹു ഗായതു സഫ്ഹി അവരുടെ ആ പ്രവർത്തനം ഏറ്റവും വലിയ അങ്ങേ അറ്റത്തെ ബുദ്ധിശൂന്യതയാണെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഫഇന്ന അഹഖ മൻ യഅബ്ദു ഹുവല്ലാഹ് അസ്സ വജൽ ആരാധന അർഹിക്കുന്നവൻ, അതിന് ഏറ്റവും അവകാശപ്പെട്ടവൻ, ഉന്നതനും മഹാനുമായ അള്ളാഹു മാത്രമാകുന്നു. അവിടെ അഹ്സനൽ ഖാലിഖീൻ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെക്കുറിച്ച് അഹ്സനൽ ഖാലിഖീൻ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ചില ആളുകളെങ്കിലും ചില തൽപര കക്ഷികളെങ്കിലും ഇത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. സ്രഷ്ടാക്കൾ പലരുമുണ്ട് എന്ന രൂപത്തിൽ ഖാലിഖീൻ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുകൊണ്ട് അള്ളാഹു മാത്രമല്ല മറ്റുള്ള ചിലരും സ്രഷ്ടാക്കളായിട്ടുണ്ട് എന്ന് നഊദു ബില്ലാ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഖാലിഖ് എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നു, അൽ ഖാലിഖ്. എന്നാൽ പരിമിതമായ ചില വസ്തുക്കൾ നിർമ്മിക്കുന്നവരെക്കുറിച്ചും അള്ളാഹു ഖാലിഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്നത് കേവലം തഗ്യീറും തഹ്വീലും മാത്രമാകുന്നു, അഥവാ ഉള്ള ഒരു വസ്തുവിൽ രൂപമാറ്റം വരുത്തൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റം വരുത്തൽ, അതുമാത്രമാണ് അള്ളാഹുവല്ലാത്ത ഏത് സൃഷ്ടികളും അവർ നിർമ്മിക്കുന്നതിലൂടെ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവാകട്ടെ അള്ളാഹുവിൻ്റെ സൃഷ്ടി ഖൽഖു ഈജാദിൻ, അഥവാ ഇല്ലാത്തൊരു വസ്തുവിനെ ശുദ്ധശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടി നടത്തുന്നത്. വയഹ്തമിലു അന്നഹും യദ്ദഊന അൽ ബഅല യദ്ഊന അൽ ബഅല വയദ്ഊന അല്ലാഹ മറ്റൊന്ന്, അവർ ഈ ബഅലിനെയും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു. വലാക്കിൻ മൻ ദഅ ഗൈറല്ലാഹി വദഅ അല്ലാഹ എന്നാൽ ഒരാൾ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ഫഇന്നല്ലാഹ ഗനിയുൻ അൻഹു അള്ളാഹു ആ ആളുകളിൽ നിന്ന് മുക്തനാകുന്നു, അഥവാ അള്ളാഹുവോടും പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ഫയകൂനു കത്താരിക്കി ലിദുആ ഇല്ലാ അള്ളാഹുവിനോടും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നതിലൂടെ അവൻ പ്രാർത്ഥന ഒഴിവാക്കിയവനാകുന്നു. കമാ സ്വഹൽ ഹദീസ് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അന്നഹു ഖാൽ ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അന അഗ്ന ശുറകാഇ അൻ ശിർക്കി അല്ല പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഞാൻ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു, അവരുടെ പങ്കിൽ നിന്നും. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർക്കഹു, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു, അവൻ അതിൽ എൻ്റെ കൂടെ മറ്റൊരാളെ കൂടി പങ്കുചേർത്താൽ അവനെയും അവൻ്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആളുകൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിനെയും അവർ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് വതദുഊന, ഇലിയാസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ച ചോദ്യം അള്ളാഹു പറയുന്നു, അതദുഊന ബഅലൻ, നിങ്ങൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ. വതദറൂന അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടികർത്താവിനെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുകയാണോ. ഇവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അതോടൊപ്പം സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിനെ കൈവിട്ടവർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കൈവിട്ടവരാകുന്നു. നമ്മുടെ സമൂഹത്തിൽ ബദരീങ്ങളെ, മുഹിയദ്ദീൻ ഷെയ്ഖെ, മമ്പുറത്തെ തങ്ങളെ എന്നു വേണ്ട പല മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെയും അമ്പിയാക്കന്മാരെയും ശുഹദാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുവഴി അള്ളാഹുവിനെ തന്നെ അവർ കൈവിട്ടവരാണെന്നാണ് അള്ളാഹുവിൻ്റെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, കൈഫ തഅബ്ദൂന സനമൻ വതതുറുക്കൂന ഇബാദത്തല്ലാഹി അഹ്സനൽ ഖാലിഖീൻ, എങ്ങനെയാണ് നിങ്ങൾ ഈ ആ വിഗ്രഹത്തെ ആരാധിക്കുക, എന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠനായ ഉത്കൃഷ്ടനായ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ അവനെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. തുടർന്ന് 126-ാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലാഹ റബ്ബകും വ റബ്ബ ആബായികുമുൽ അവ്വലീൻ, അല്ലാഹ, അതായത് അല്ലാഹുവിനെ, റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവായ, വ റബ്ബ ആബായികും നിങ്ങളുടെ പിതാക്കളുടെയും രക്ഷിതാവായ, അൽ അവ്വലീൻ പൂർവീകന്മാരായ, ഫല്ലദീ യസ്തഹിഖുൽ ഇബാദ ഹുവല്ലാഹ്, ആരാധന അർഹിക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു, ലി അന്നഹു, കാരണം അവൻ, അല്ലദീ ഖലഖ ഫസവ്വാ, സൃഷ്ടിക്കുകയും എന്നിട്ട് ശരിപ്പെടുത്തുകയും ചെയ്തവനാകുന്നു, വല്ലദീ ഖദ്ദറ ഫഹദാ, വ്യവസ്ഥപ്പെടുത്തുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു. അതാണ് സൂറത്തുൽ അഅലയിൽ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. സൂറത്തുൻ നഹലിൽ കാണാം, അഫമൻ യഖ്ലുഖു കമല്ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ, അഫമൻ യഖ്ലുഖു, സൃഷ്ടി നടത്തുന്നവൻ, കമല്ലാ യഖ്ലുഖു, സൃഷ്ടി നടത്താത്തവനെ പോലെയാണോ, സൃഷ്ടിക്കാത്തവനെ പോലെയാണോ, അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ. ഇത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാകുന്നു. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥനയും ആരാധനയും അതിൻ്റെ എല്ലാ അംശങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നടത്തുമ്പോൾ മനുഷ്യൻ ബുദ്ധിശൂന്യനായി മാറുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ലെന്ന് സൂറത്തുൽ ഹജ്ജിൽ ഒരു ഉദാഹരണ സഹിതം അള്ളാഹു എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ ഖുർആനും ഹദീസും വിശദീകരിച്ചാലും മുസ്ലിം സഹോദരന്മാരിൽ പോലും അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളും ഇബാദത്തിൻ്റെ അംശങ്ങളും തിരിച്ചുവിടുന്നവർ, ആ ആളുകൾ ഇത്തരം ചോദ്യങ്ങളെ ഗൗരവമായി കാണേണ്ടതാണ്. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും സൃഷ്ടി നടത്താൻ സാധ്യമല്ല എന്നിരിക്കെ അവരാരും പ്രാർത്ഥനക്കോ ആരാധനക്കോ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾക്കോ അർഹരല്ല, അവരോട് പ്രാർത്ഥിച്ചുകൂടാ എന്നതാണ് ഖുർആൻ ഇത് ആവർത്തിച്ച് പറയുന്നതിലൂടെ ഏത് മനുഷ്യനെയും പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ ഈ കാര്യം അള്ളാഹു വിശദമായി പറയുന്നത് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും, ഹേ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ സൃഷ്ടാവിനെ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതാബോധമുള്ളവരായേക്കാം. ഇവിടെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് അള്ളാഹു നമ്മളെ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. വസ്സമാ ബിനാ, ആകാശത്തെ മേൽപ്പുറയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലകും, അതുവഴി നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഫലാ തജ്അലൂലില്ലാഹി അന്ദാദാ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കേ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ, അവൻ സൃഷ്ടിച്ച ചില സൃഷ്ടികളെക്കുറിച്ച് മനുഷ്യർ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇതെല്ലാം ചെയ്തവനായ ആ അള്ളാഹുവിൽ നിങ്ങൾ പങ്കുകാരെ ഉണ്ടാക്കരുത്. ചില ആളുകളെങ്കിലും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കലാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രവർത്തനം, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം, അത് ഒരു ശക്തിക്ക് വകവെച്ചു കൊടുത്താൽ അതുവഴി അവൻ ശിർക്ക് ചെയ്യുന്നവനായി മാറുകയാണ്. പക്ഷേ ഖുർആൻ വളരെ ലളിതമായി ഏത് ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റിയ രൂപത്തിൽ വിശദീകരിച്ചു പറഞ്ഞാലും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ അതൊരിക്കലും ശിർക്കല്ല എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയും അതിൽ മൂടർച്ച് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യർ, വിവേകമുള്ള മനുഷ്യർ, അവർ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു സൃഷ്ടിയെയും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ സൃഷ്ടിക്കാൻ കഴിയാത്ത, എന്നാൽ എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ, അവനെ മാത്രം ആരാധിക്കാനാണ് മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടത്. ഒരു സൃഷ്ടിയെയും സൃഷ്ടിക്കാത്ത മനുഷ്യരെ, അതേപോലെയുള്ള സൃഷ്ടികളെ ആരാധിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന് ഭൂഷണമല്ല എന്നതുകൂടി ഈ വചനം പഠിപ്പിക്കുന്നു. ഫലാ തജ്അലുല്ലാഹി അഷ്ബാഹൻ, നിങ്ങൾ അള്ളാഹുവിന് സദൃശ്യന്മാരെ ഉണ്ടാക്കരുത്. വനുലറാ മിനൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ നിന്ന് സമന്മാരെ ഉണ്ടാക്കരുത്. വൽഹാൽ അന്നക്കും തഅലമൂന അന്നല്ലാഹ തആല ലൈസ ലഹു ശരീകുൻ ഫിൽ ഖൽഖി, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു മഴ പെയ്യിപ്പിക്കുന്നതിൽ, ആകാശഭൂമികൾ സൃഷ്ടിച്ചതിൽ, കായ്ക്കനികൾ മുളപ്പിച്ചതിൽ ഒരാൾക്കും ഒരു പങ്കുമില്ലെന്ന്, എങ്കിൽ ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഏകത്വം കലർപ്പില്ലാത്ത ശുദ്ധ തൗഹീദ്, അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ, അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യാൻ നാം ഏവർക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 125-126 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ 1 മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. 1 മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ 1 മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു. വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
7: പഠനം എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
8: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
5: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സുപ്രസിദ്ധരായ ഖാരിഉകളുടെ അതിസുന്ദരമായ പാരായണങ്ങളാണ് പീസ് ഖുർആൻ റേഡിയോയുടെ തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്തു നൂറ് മുതൽ സൂറത്തു ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖിറാഅത്ത് നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തു നൂർ മുതൽ സൂറത്ത് ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 110 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാ അള്ളാ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 110 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുന്നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജിലേക്ക് പാരായണം. الشيخ سعد الغامدي.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: Peace Radio, tuned to reality.

0: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം, ഖുർആനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമാകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദൽ ഖുർആൻ ഹാഫിദ് ജാഫർ സലഫിയുടെ നേതൃത്വത്തിൽ അടുത്ത വചനങ്ങളിലേക്ക്, സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്താണ് ഇൻഷാഅള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത്തൊന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പഠിക്കാനായി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
5: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
7: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്ന് ഇരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
9: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ.
3: Peace Radio. Tune to reality.
10: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്ത് 25 വചനം മുതൽ 54 വരെ വചനങ്ങളും സൂറത്തു സുഖ്റുഫ് അവസാനം വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഇബ്രാഹിം അൽ അഹ്ലർ.

أَوْ يُوبِقَهُنَّ بِمَا كَسَبُوا وَيَعْفُ عَنْ كَثِيرٍ.

طرف خفي. وقال الذين آمنوا إن الخاسرين الذين خسروا

0: فاصفح عنهم وقل سلام فسوف يعلمون.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസിലത്ത് 25 മുതൽ 54 വരെ വചനങ്ങളും സൂറത്തു സുഖ്റുഫ് മുഴുവനായും പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഇബ്രാഹിം അൽ അഖ്ലാർ.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

0: لكم أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇന്നാമനു എന്നല്ല പറയുക, ഫഇൻ അ. സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി, ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി. മാ ആമൻതു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ ആമൻതു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. ആമൻതു ബിഹി സാക്കിന മീമിന് ശേഷം ബ, ഇഖ്ഫാ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. ആമൻതു ബിഹി ഫഖദിഹ്തദൗ, ശ്രദ്ധിക്കണം, ഫഖദിഹ്തദൗ ഫഖദിഹ്തദൗ, ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വ ഇൻ തവല്ലൗ സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ നൂന് ഷദ് മണിക്കണം. ഹും ഫി, ഹും ഫി, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഹും ഫി, ഹും ഫി. ഫി ഷിഖാഖ് വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം. ഷിഖാഖ് ഖാഫ് ശരിക്കും കേൾക്കണം. ഫസയക്ഫീകഹുമുല്ലാഹ്, ഫസയക്ഫീകഹും, ഫസയക് യക്, ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം. സമീഉ അലീം, രണ്ടും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്, സമീഉൽ, വഹുവ സമീഉൽ അലീം. അടുത്ത ആയത്ത് സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ, സ്വാദ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സൈ സാ സൈ സു എസ് സിബ്ഗ, സിബ്ഗ. ഗൈന്, തൊണ്ടയുടെ മുഗൾ ഭാഗം. സിബ്ഗത്തുല്ലാഹ് നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തുല്ലാഹി വമൻ, ഇങ്ങനെ. വമൻ അഹ്സനു ഇദ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ വമൻ അഹ്സനു, വമൻ അഹ്സനു എന്ന് ഓതരുത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. സ്വാദ് ഗൈന്, ബാഇന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം. സിബ്ഗ കൂട്ടി ഓതുമ്പോൾ സിബ്ഗതൗ വനഹ്നു, ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സിബ്ഗതൗ വനഹ്നു, വനഹ്നു ലഹു, വനഹ്നു ഹ, തൊണ്ടയുടെ മധ്യഭാഗം. വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ. ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ. ഖുൽ അതുഹാജ്ജൂനനാ, ഖുൽ ഖാഫ്, ഖുൽ ഖുല്ലതു, എങ്ങനെ ഓതരുത്, ഖാഫ്, ഖാ ഖി ഖു അഖ്, ഖുൽ, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്. ഖുൽ അതുഹാ, തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുഹാജ്ജൂനനാ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ, അതുമാത്രമല്ല, ഇത് അതുഹാജ്ജൂനന, ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം. അത് കെലിമത്താണ്, മുസഖലാണ്. മുസഖൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ, ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്. അതുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുന വറബ്ബുക്കും. ബാഇന് ദമ്മാണ്, ശ്രദ്ധിക്കണം. വലനാ അഅമാലുന വലനാ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
0: അഅമാലുന വലക്കും അഅമാലുക്കും വലക്കും അഅമാലുക്കും.
1: ഇവിടേക്ക് ഹംസയും ഐനും അടുത്തടുത്താണ് ഉള്ളത്, മഖ്റജിൽ അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം,
0: അഅമാലുന വലക്കും അഅമാലുക്കും അഅമാലുക്കും. വനഹ്നു ലഹു മുഖ്ലിസൂൻ മുഖ്ലിസൂൻ ഖാ സാദ്.
1: ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്.

0: أمثالكم ونحن له مخلصون. سورة البقرة ലെ 137 138 139 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
3: സൂറത്തുൽ വാഖിഅ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: نور أطل على الحياة رحيم.
3: Peace Radio. Al Ijaba. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه الفائزين بدل الله أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 132-ാമത്തെ വചനമായിരുന്നു അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 133-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വഇന്ന ലൂത്തൻ, നിശ്ചയമായും ലൂത്ത് ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. മറ്റു പ്രവാചകന്മാരെപ്പോലെ തന്നെ തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണെന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ്. വക്കാന ലൂത്ത് ഇബ്നു അഖി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ മഅഹു മിനൽ ഇറാഖ്. തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഇബ്രാഹിം നബിയോടൊപ്പം ഇറാഖിൽ നിന്ന് ഹിജറ പോയി. വസ്തഖറ ഫിഷാം, അങ്ങനെ ഷാമിലേക്ക് യാത്ര പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വനബ്ബഅഹുല്ലാഹു തആല വഅർസലഹു ഇലാ തിൽക്കൽ ഖുറാ വകാനു ഖൗമു സൂഇൻ. ആ പ്രദേശത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചു. ആ ജനത വളരെ മോശമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. കാനു മഅശ്ശിർക്കിഹിം യഅതൂന അൽഫാഹിഷത അല്ലതി ഇബ്തദഊഹ മാ സബഖഹും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന അതിഗുരുതരമായ പാപത്തോടൊപ്പം തന്നെ അവർ സദാചാരവിരുദ്ധമായ രൂപത്തിൽ സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആളുകളുമായിരുന്നു. വഹിയ അൽ ഇസ്തിഗ്നാഉ ബിവത്വഇ റിജാലി അനി നിസാ, അവർ സ്ത്രീകൾക്കു പകരം തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് പുരുഷന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ ആ ദുർവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ ബോധവൽക്കരിച്ചു. അള്ളാഹുവല്ലാത്ത ഒരാളെയും ഒരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല എന്ന പ്രബോധന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ ദുർവൃത്തിക്കെതിരിൽ അദ്ദേഹം ആ ജനതയെ ബോധവൽക്കരിച്ചു. ലാകിന്നൽ ഖൗം അസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, പക്ഷേ ആ ജനത അവരുടെ ഈ നീചവൃത്തിയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്കുകൾക്ക് ഒരു വിലയും അവർ കൽപ്പിച്ചില്ല. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വഇന്ന അബ്ദനാ ലൂത്തൻ ഇസ്തഫൈനാഹു ഫജഅൽനാഹു മിനൽ മുർസലീൻ, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ലൂത്തിനെ നാം തെരഞ്ഞെടുത്തു, അദ്ദേഹത്തെ നാം ദൂതന്മാരിൽ ഉൾപ്പെട്ട ആളാക്കുകയും ചെയ്തു. തൻ്റെ ജനതയിൽ ഉണ്ടായിരുന്ന സ്വവർഗരതിക്കെതിരെ അദ്ദേഹം നിരന്തരമായി ആ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളായി സൂറത്തുൽ അഅ്റാഫിലെ 80-ാമത്തെ വചനത്തിൽ കാണാം, അതഉതൂനൽ ഫാഹിഷ, നിങ്ങൾ ഈ നീചവൃത്തി പ്രവർത്തിക്കുകയാണോ, നിങ്ങളത് ചെയ്യുകയാണോ. യഅനി ഇസ്തഖറ ഫുഹ്ഷുഹ ഫീ ഫിത്വരിൻ നാസ്, ഇത് പ്രകൃതി വിരുദ്ധമായൊരു പ്രവർത്തനമാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അൽഫാഹിഷ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. തുഫീദു തഖ്ബീഹ വത്തഅലീമ, ആ പ്രവർത്തനത്തെ അതിനീചമാണെന്ന് അവരോട് പറയുകയും അത് ഗുരുതരമായ പാപമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. വലാ ശക്ക അന്ന ഫാഹിഷത്തല്ലവാത് അഅ്ലമു മിൻ ഫാഹിഷത്തി സിന, മുഫസ്സിരീങ്ങൾ പറയുന്നു, വ്യഭിചാരത്തേക്കാൾ ഗുരുതരമാകുന്നു സ്വവർഗരതി എന്ന നീചമായ പ്രവർത്തനം. അള്ളാഹുവിൻ്റെ പ്രകൃതിയെ, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ തകിടം മറിക്കുന്ന, അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാകുന്നു അത്. അദ്ദേഹം തന്നെ ചോദിച്ചു, സൂറത്തു ഷുഅറയിലെ 165-166 ആയത്തുകളിൽ കാണാം, അതഅതൂന ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത്,
1: വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും ബൽ അൻതും ഖൗമുൻ ആദൂൻ, വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും,
0: നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയും ആണോ,
1: ബൽ അ

0: ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും രംഗത്തു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധമായ ഇത്തരം നീചവൃത്തികളെ മാനവികത സ്വീകരിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ശുദ്ധപ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ കാര്യമാകുന്നു. തുടർന്ന് 134-ാമത്തെ വചനത്തിൽ ഇദ് നജ്ജൈനാഹു വ അഹ്ലഹു അജ്മഈൻ, ഇദ് നജ്ജൈനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. വ അഹ്ലഹു, തൻ്റെ സ്വന്തക്കാരെ അഥവാ സ്വന്തം വീട്ടുകാരെയും, അജ്മഈൻ, മുഴുവനായും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട, സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആ ജനതയെ അദ്ദേഹം നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടും ആ തിന്മയിൽ നിന്ന് പിന്മാറാത്ത ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിച്ചു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന്, അവർക്കിറങ്ങിയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും രക്ഷപ്പെടുത്തി. അന്നല്ലാഹ സുബ്ഹാനഹു വ തആല യുനജ്ജില്ലദീന തഖൗ ബിമഫാസതിഹിം വ അന്നല്ലാഹ നജ്ജ ലൂതൻ വ അഹ്ലഹു ഇല്ല ഇംറഅത. അല്ലാഹു തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ ഏത് കാലഘട്ടത്തിലും അവരെ രക്ഷപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്രകാരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇല്ല ഇംറഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അന്നഹു യംബഗീലിൽ ഇൻസാനിൽ മുഅ്മിൻ അൻ യഗ്ലിബ ജാനിബ റജാഇ ഇദാ കാന ഖദ് ഖാമ ബിഹഖില്ലാഹി തആല വദാലിക ഹൈസു നജ്ജ അല്ലാഹു തആല المؤمنين المخلصين من عباده من عقوبة المكذبين المستكبرين.
1: വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ, കലർപ്പില്ലാത്ത ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വ്യാജവാദികളെ, നിഷേധികളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് അല്ലാഹു യഥാർത്ഥ വിശ്വാസികളെ രക്ഷപ്പെടുത്തുമെന്നും യഥാർത്ഥ വിശ്വാസികൾക്ക് തങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 135-ാമത്തെ വചനം
2: ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ,
1: ഇല്ലാ അജൂസൻ, ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ, ഒരു കിഴവി ഒഴികെ,
2: ഫിൽ ഗാബിരീൻ, അവശേഷിച്ച, പിന്തി നിന്നവരിൽപ്പെട്ട. അന്നഹു ഖദ് തകൂനുൽ മർഅത്തുൽ കാഫിറത്തു തഹ്ത റജുലിൽ മുഅ്മിൻ മിൻ ഗൈരി അൻ യഅലമ ബിഹാ ലഖൗലിഹി ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ.
1: ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വിശ്വാസിയായ മനുഷ്യന്റെ കൂടെ അയാളറിയാതെ കാഫിറത്തായ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവാം. എന്നാൽ തൻ്റെ സഹധർമ്മിണി അവിശ്വാസിനിയാണെന്ന് മനസ്സിലായാൽ ഒരു സത്യവിശ്വാസിയും അവളെ ഇഷ്ടപ്പെടാൻ തരമില്ല. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അവൾ കാഫിറത്താണെന്ന്, അവിശ്വാസിനിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ
2: ഫഖാനതാഹുമാ
1: സൂറത്തു തഹ്രീമിൽ ദീർഘമായ വചനത്തിലെ ഒരു പരാമർശത്തിൽ കാണാം.
2: ഫഖാനതാഹുമാ,
1: ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഭാര്യമാർ, അവർ രണ്ടു

0: പേരെയും വഞ്ചിക്കുകയായിരുന്നു. അഥവാ വിശ്വാസത്തിന്റെ കാര്യത്തിലായിരുന്നു ആ വഞ്ചന. വഖദ് ബയ്യനല്ലാഹു സബബ ദാലിക് ഐ സബബ വുഖൂഇൽ അദാബി അലൈഹ. എന്തുകൊണ്ട് ഒരു പ്രവാചകന്റെ പത്നിയായിട്ട് പോലും ആ സമൂഹം ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അതിൽ അകപ്പെട്ടു എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു. ബി അന്നഹ കാനത് ഖദ് ഖാനത് സൗജഹ ബിൽ കുഫ്രി മിൻ ഗൈരി അൻ യഅലം. കുഫ്റിന്റെ കാര്യത്തിൽ അവൾ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ വിശ്വാസിനിയാണെന്നായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം എന്ന നിലക്ക് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. യംബഗീലിൽ ഇൻസാനി അൻ യതഫഖദ അഹ്ലഹു വഅൻ യതഹറ വഅൻ യസ്ബറ ഉമൂറഹും. ഒരാൾ തന്റെ ഭാര്യയെക്കുറിച്ച്, തന്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസകാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യമാകുന്നു എന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, തീർച്ചയായും നമ്മുടെ ഇണകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ ഏത് വിശ്വാസമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. കാരണം യഥാർത്ഥ വിശ്വാസമാണ് സ്വീകരിച്ചതെങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തോടുകൂടി, ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അതുവഴി നമുക്ക് സ്വർഗത്തിൽ എത്താൻ സാധിക്കും. മറിച്ച് വിശ്വാസം സംശുദ്ധമല്ലെങ്കിൽ, കലർപ്പില്ലാത്ത തൗഹീദ് അല്ല അവർ സ്വീകരിച്ചതെങ്കിൽ, ശിർക്ക് കലർന്ന വിശ്വാസമാണെങ്കിൽ, തീർച്ചയായും തങ്ങൾ ചെയ്യുന്ന അമലുകൾ തിരസ്കരിക്കപ്പെടുകയും അതുവഴി നരകത്തിൽ ശാശ്വതമായി കടന്നെരിയുകയും ചെയ്യാൻ അത് കാരണമായിത്തീരും. അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അവരുടെ ധാർമ്മിക ബോധം, അത് കൃത്യമായി അറിഞ്ഞിരിക്കൽ ഓരോ ആൾക്കും, ഓരോ കുടുംബനാഥനും അനിവാര്യമാണെന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇല്ല അജൂസൻ, ഒരു കിഴവിയൊഴികെ, ഹിയ സൗജതുഹു, അത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു, ഹലകത്ത് മഅല്ലദീന ഹലകൂ മിൻ ഖൗമിഹ, ആ സമൂഹം നാശമടഞ്ഞപ്പോൾ, അള്ളാഹു അവരെ നശിപ്പിച്ചപ്പോൾ ആ സ്ത്രീയും ആ കിഴവിയും അതിൽ അകപ്പെട്ടു, ലികുഫ്രിഹ, അവരുടെ അവിശ്വാസം കാരണമായി. മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്ത് ശുഅറയിലെ 169, 170, 171 വചനങ്ങളിൽ കാണാൻ സാധിക്കും. റബ്ബിനജ്ജിനീ വഅഹ്ലീ മിമ്മാ യഅമലൂൻ. എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ കുടുംബത്തെയും ഈ ജനങ്ങൾ പ്രവർത്തിക്കുന്ന, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. നാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പൂർണമായി രക്ഷപ്പെടുത്തി. ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ. പിന്തി നിന്നവരിൽപ്പെട്ട ആ കിഴവിയെ ഒഴികെ, അല്ലെങ്കിൽ പിന്തി നിന്നവരിൽപ്പെട്ട ഒരു വൃദ്ധ ഒഴികെ. നേരത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ അജൂസ് എന്ന് അള്ളാഹു പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു. അവിശ്വാസിനിയായത് കാരണമാണ് അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതെന്ന് മറ്റു വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 136-ാമത്തെ വചനം, സുമ്മ, പിന്നെ, ദമ്മർന, നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു, അൽ ആഖരീൻ, മറ്റുള്ളവരെ, മറ്റവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിച്ചതിനെക്കുറിച്ച് ഈ സൂറത്തിലെ 136-ാമത്തെ വചനത്തിലും സൂറത്തു ഷുഅറയിൽ ഇതേ വചനം അതിലെ 172-ാമത്തെ വചനമായി ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ആ സമൂഹത്തെ നാമാവശേഷമാക്കി എന്നാണ് ഖുർആന്റെ പ്രയോഗം. ദമ്മറ എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയാക്കാത്ത രൂപത്തിൽ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, പൂർവകാലത്ത് ആ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ചെയ്തിരുന്ന അതിനീചമായ ദുർവൃത്തിയുടെ കാരണം കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരായി എങ്കിൽ ഇന്നും പരിഷ്കൃതരെന്ന് അഭിമാനിക്കുന്ന ഈ കാലത്തും അത്തരത്തിൽ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്തുമാത്രം നീചമായ പ്രവർത്തനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ അവർ ഭയപ്പെടേണ്ടതുണ്ടെന്നും ഈ വചനങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ ദൈവീകമായ സന്ദേശങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് അവ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

ചെങ്കളായിൽ നിന്നുമാണ് ഹിലാൽ ഹാഷർ വിളിക്കുന്നത്. മഷാല്ലാ, മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാണല്ലേ. ഖുർആൻ പഠിക്കുന്നത് ഇഷ്ടമാണോ? കാരണം എന്താണ്? ഖുർആൻ പഠിക്കുന്നത് ഇഷ്ടമാവാൻ സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിക്കുന്നുണ്ടോ? രണ്ടിലാണല്ലേ. ആഹാ, മാഷാല്ലാ. അപ്പൊ അവസാനത്തെ ജുസ് ഒക്കെ മുഴുവൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അമ്മ ജുസ് പഠിച്ചു. മാഷാല്ലാ, മിടുക്കനാണല്ലോ. ഓക്കെ, ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എന്തുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ ആഗ്രഹം മോന്? ഏറ്റവും കൂടുതൽ നന്നായി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ഏതാണ്? ഖുർആനാണ് അല്ലേ. പെട്ടെന്ന് പഠിക്കാൻ കഴിയും ഖുർആൻ അല്ലേ. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം കൂടി മോൻ ഓർക്കണം, ഖുർആൻ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും കഴിയും, പെട്ടെന്ന് മറന്നും പോകും. പെട്ടെന്ന് മറന്നും പോകും. അപ്പോ മറന്നു പോകാൻ പാടില്ല. നമ്മൾ പഠിച്ച സൂറത്തുകളും ജുസുകളും എപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ ഓക്കെ. ഖുർആൻ ടെലിക്വിസിലേക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടോ മോന്? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഹിലാൽ ഹാഷർ സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ ഇനി സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇൻഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യം അതെല്ലേ. അതെല്ലേ, മാഷാ. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഉസ്താദ് ഒരായത്ത് ഓതും, ആ ആയത്തിനു ശേഷമുള്ള ആയത്ത് ഹിലാൽ ഹാഷർ ഓതി കേൾപ്പിക്കണം.

0: بعد فأكثروا أوديكو
1: الفساد فسب عليهم ربك صوت عذاب إن ربك لبالمرصاد.
0: ما شاء الله أحسنت بارك الله. മിടുക്കനാണല്ലോ ഹിലൽ ഹഷർ. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അല്ലേ. സൂറത്തുൽ ഫജ്റിലെ ആയത്തുകളാണ് ഈ ആയത്തുകൾ. ഓക്കെ, സന്തോഷമായില്ലേ മോനെ? ഓക്കെ, എങ്കിൽ അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഉസ്താദ് ഒരായത്ത് ഓതും. ആ ആയത്ത് ഏത് സൂറത്തിലേതാണ് എന്നാണ് ഹിലൽ ഹഷർ പറയേണ്ടത്. ഓക്കെ,

0: فبشرهم بعذاب أليم.
1: ക്ലിയർ
0: ഇല്ല, അപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ. فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. ഈ ആയത്തുകൾ ഏത് സൂറത്തിലേതാണ്? ഏതാണ് സൂറത്തുൽ ഖദറോ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ആണോ? മോനെ തെറ്റിയല്ലോ, സൂറത്തുൽ ഖദർ അല്ല, സൂറത്തുൽ ഇൻഷിഖാഖ് ആണ്. സൂറത്തുൽ ഇൻഷിഖാഖ് പഠിച്ചിട്ടുണ്ടോ? ആ സൂറത്തിന്റെ തുടക്കം ഒന്ന് നല്ല ഉഷാറിൽ ഓതിക്കുക മോന്.
1: وأذنت لربها وحقت وإذا الأرض مدت وألقت ما في

0: تخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه.
1: أوكي ما شاء الله أحسنت. ഏതായാലും മോനെ നന്നായി ഓതുന്നുണ്ട്. ഇനിയും ഖുർആൻ പഠിക്കുക, പഠനം തുടരുക, പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത പ്രാവശ്യം മോനെ സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഒന്നുകൂടി പറയൂ മോനെ. മോനെ എവിടുന്നാണ് വിളിക്കുന്നത്?
2: പൊന്നാനി.
1: മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് അല്ലേ? ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാണ്. സ്കൂളൊക്കെ അടച്ചു അല്ലേ? സന്തോഷായോ? സന്തോഷായത്? അതെ. വിഷമായത് സ്കൂൾ അടച്ചപ്പോ? വിഷമായോ? അതെന്താ മോനെ വിഷമായത്? കൂട്ടുകാരെ കാണാൻ പറ്റില്ല, സ്കൂളിൽ പോവാൻ ഇഷ്ടാണല്ലേ, പഠിക്കാം, കൂട്ടുകാരുമായി കളിക്കാം, കൂട്ടുകൂടാം. സ്കൂള് പൂട്ടിയപ്പോ അതൊന്നും നടക്കില്ല അല്ലേ? ഓക്കെ സാറല്ല, ഇൻഷാല്ലാ ഇത്രയും പെട്ടെന്ന് തന്നെ സ്കൂള് തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഓക്കെ മോനെ, പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയിലെ ഏത് പ്രോഗ്രാമാണ് മോനെ ഏറ്റവും നല്ല ഇഷ്ടം? ടെലിക്വിസ് ആണ് അല്ലേ? ടെലിക്വിസ് ഏറ്റവും ഇഷ്ടമാവാനുള്ള കാരണം എന്താ? ടെലിക്വിസിലൂടെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കൊറേ അറിവുകൾ നമുക്ക് കിട്ടും അല്ലേ? മോനെ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഓക്കെ. ഖുർആൻ ടെലിക്വിസിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇൻഷാല്ലാ. മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് ചോദ്യങ്ങൾക്കും ഇഹ്സാൻ ശരിയുത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ ഒരു അടിപൊളി സമ്മാനം മോന്റെ വീട്ടിലേക്ക് എത്തും. ഓക്കെയാണോ? ഇൻഷാല്ലാ. അപ്പോ ഇൻഷാല്ലാ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ മോന്? എത്ര ജുസ് അറിയാ? ഒരു ജുസ്. എവിടുന്നാ പഠിച്ചത്? അൽഫിത്രയിൽ നിന്നാണ് അല്ലേ? മാഷാല്ലാ. അപ്പൊ ഓക്കെ, ഉസ്താദ് ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം. ഉസ്താദ് ഒരായത്ത് ഓതും, ആയത്തിന് ശേഷമുള്ള ആയത്ത് ഇഹ്സാൻ ഓതിക്കളിപ്പിക്കണം.

0: الذي بسم الله الرحمن الرحيم الذي له ملك السماوات والأرض والله على كل شيء شهيد.
1: ഒന്നും കൂടി ഒതുക്കിയ മോനെ.
0: الذي له ملك السماوات والأرض والله على كل شيء شهيد.
1: ഓക്കേ, ഇപ്പൊ ശരിയായി. ഷഹീദ് അങ്ങനെ ഓതണം അല്ലേ? അപ്പോ ഹിസാൻ മോന് ആദ്യമായിട്ടാണ് ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിനാണ് ശരിയുത്തരം പറഞ്ഞു അല്ലേ? സന്തോഷായില്ലേ? ഓക്കെ, സന്തോഷാകുമ്പോ എന്താ നമ്മള് പറയേണ്ടത്? എന്നാ പറയണം, എന്താ പറയാതിരുന്നത്? ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാല്ലാ ഉസ്താദ് ഒരു ആയത്ത് ഓതും. ആയത്തിന് മുൻപുള്ള ആയത്ത്. ഓക്കെ, ആയത്തിന് ശേഷമുള്ളതല്ല, ആയത്തിന് മുമ്പുള്ള ആയത്താണ് ഇഹ്സാൻ ഓതേണ്ടത്.
0: ഓക്കെ,
1: എന്നാ ശ്രദ്ധിച്ചോളൂ, തെറ്റാതെ ശ്രദ്ധിച്ചു ഉത്തരം പറയണം ഇൻഷാല്ലാ.

0: إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين. ഈ ആയത്തുകൾക്ക് മുൻപുള്ള ആയത്താണ് ഇഹ്സാൻ ഓതി കേൾപ്പിക്കേണ്ടത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: അഊദു ഓതിക്കൊണ്ട് തുടങ്ങിക്കോ മോനെ.

0: أدرى ثم رددناه في ثم رددناه أسفل سافلين.
1: باقيو ديكو إلا الذين
0: آمنوا وعملوا الصالحات فلهم أجر غير ممنون.
1: ما شاء الله أحسنت بارك الله فيك. എഹ്സാൻ്റെ രണ്ടാമത്തെ ഉത്തരവും ശരിയായിരിക്കുകയാണ്. അവസാനത്തെ ചോദ്യമാണ്, സമ്മാനത്തിലേക്ക് ഇനി ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ഉസ്താദ് ഒരായത്ത് ഓതും. ആയത്ത് ഏത് സൂറത്തിലാണ് ആയത്തുകൾ എന്നാണ് മോൻ പറയേണ്ടത്. റെഡിയല്ലേ?
0: Yes.
1: Okay.

0: أصحاب المشأمة عليهم نار مؤصدة. ഈ വചനങ്ങൾ, ഈ ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിൽ നിന്നുള്ളവയാണ്?
1: ബലദ്.
0: സൂറത്തുൽ
1: ബലദ്.
0: ബലദ്. ലാ ഉഖസിമു
1: ബിഹാദൽ ബലദ്.
0: ആ മാഷാല്ലാ, മിടുക്കനാണല്ലോ, രണ്ടാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: ആമീൻ
0: ആമീൻ. മാതാപിതാക്കൾക്ക് നല്ല ഖുർത്ത് അഈനുള്ള, കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ എന്നും ദുആ ചെയ്യുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ മോനക്കുള്ള സമ്മാനം അങ്ങോട്ട് എത്തും കേട്ടോ. സന്തോഷമായില്ലേ? ഇൻഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലെ ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഹനീൻ ടി കെ.
0: ഹനീൻ? ഓക്കെ. ഹനീൻ ടി കെ എവിടുന്നാണ് മോനെ വിളിക്കുന്നത്?
1: പാലക്കാട്.
0: പാലക്കാട്. പാലക്കാട് എന്ന് പറയുമ്പോ പാലക്കാട് ജില്ലയാണല്ലേ? പാലക്കാട് ജില്ലയില്, പാലക്കാട്. അലനല്ലൂരിനടുത്തുള്ള പാലക്കാഴിൽ നിന്നാണ് ഹനീൻ വിളിക്കുന്നത്. ഓക്കെ ഹനീൻ, എത്രാം ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത്?
1: രണ്ടില്.
0: രണ്ടാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: പാലക്കാട് സ്കൂൾ.
0: പാലക്കാട് എൽ പി സ്കൂളിലാണ് അല്ലേ? ഓക്കെ. പീസ് റേഡിയോ ഇഷ്ടാണോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ മോന്? എവിടുന്നാ കേൾക്കാറുള്ളത്? എവിടുന്നൊക്കെയാണ് ഫോണില് കേൾക്കാറുണ്ടല്ലേ? പിന്നെ വാഹനത്തിൽ പോകുമ്പോഴൊക്കെ കേൾക്കില്ലേ? ഓക്കെ. അപ്പൊ വീട്ടില് ഫോണുണ്ടോ? ഫോണില് ഉപ്പാന്റെ ഫോണിലും ഒക്കെ കേൾക്കുമല്ലേ? ഓക്കെ. അപ്പോ പീസ് റേഡിയോയിലെ ഏത് പ്രോഗ്രാമാണ് മോൻ ഏറ്റവും ഇഷ്ടമുള്ളത്? ടെലിക്യൂസ്. ഓക്കെ. ടെലിക്യൂസിലേക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ഖുർആൻ ടെലിക്യൂസില് ഇൻഷാല്ലാ നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ മോന് സമ്മാനം ഉണ്ടാവും. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ മോനെ. ഉസ്താദ് ഒരു ആയത്ത് ഓതും. ആയത്തിനു ശേഷമുള്ള ആയത്ത് ഹനീൻ ഓതി കേൾപ്പിക്കണം. ഓക്കെ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ മോനെ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഉസ്താദ് ഒരു ആയത്ത് ഓതും, ശേഷമുള്ള ആയത്ത് മോനോദി കേൾപ്പിക്കണം.

0: أحد ولا يوثق وثاقه أحد. ഓക്കേ, ശ്രദ്ധിച്ചോ. فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد.
1: يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي
0: وادخلي
1: في
0: جنتي. لا اوكي، ما شاء الله، احسنت، بارك الله فيك. ഹനീൻ മോനെ, ഉത്തരം ശരിയാണ്. സന്തോഷായോ? എന്തൊരു സന്തോഷല്ലാത്ത സന്തോഷം ഉണ്ടാവുമ്പോ നമ്മൾ എന്താ പറയേണ്ടത്? എന്നാ പറഞ്ഞു, ഉഷാറായിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാ ആദ്യത്തെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും, അല്ലേ? അതാണ് അൽഹംദുലില്ലാ. ഓക്കെ മോനെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കാക്കുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, താത്തയുണ്ട്, കാക്കുണ്ട്. ഇപ്പൊ ഹനീൻ മോന് ചെറിയ കുട്ടിയാണല്ലേ ഉമ്മാന്റെ. വികൃതിയൊക്കെ ഉണ്ടോ? വികൃതി ഉണ്ടോ? കൊറച്ചൊക്കെ. മാഷാല്ലാ, കുട്ടികളാകുമ്പോ കൊറച്ചൊക്കെ വികൃതിയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? സാറല്ല, വലുതാവുമ്പോ ശരിയായിക്കോളൂ, അല്ലേ? ഇൻഷാല്ലാ. നന്നായി പഠിക്കണം കേട്ടോ മോനെ ഖുർആൻ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ഉസ്താദ്. ഉസ്താദ് ഒരായത്ത് ഓതും. ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് ഹനീൻ പറയേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات الرجع والأرض ذات الصدع
1: بروج
0: سورة البروج ألا من تيتي بويلو സൂറത്തുൽ ബുറൂജ് അല്ല. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ചാടിക്കേറി ഭയങ്കര ആവേശത്തില്. സൂറത്തുൽ ബുറൂജ് അല്ല കേട്ടോ മോനെ, സാറല്ല, സൂറത്തുൽ ത്വാരിഖാണ്. മോന് പറഞ്ഞപ്പോ മാറിപ്പോയതാണോ? സൂറത്തുൽ ത്വാരിഖായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലേ? മോനാ പെട്ടെന്ന് ഉത്തരം പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നി മോനാ അത് നന്നായി അറിയുന്ന സൂറത്താണ്, പക്ഷേ മാറിപ്പോയതായിരിക്കും. എന്തായാലും സാറല്ല, ഇൻഷാല്ലാ സൂറത്തു ത്വാരിഖിലെ ആയത്തുകളാണ് അത്. ഏതായിരുന്നാലും മോന് പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് ഇനിയും വിളിക്കുക, ഇനിയും കൂടുതലായി വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിളിച്ചതിന് നന്ദി. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മൂന്ന് കോളുകളാണ് നമുക്കുണ്ടായത്. മൂന്ന് ജില്ലകളിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡിലേക്കുള്ള കുട്ടികൾ നമ്മളെ വിളിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ നിന്നും, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ നിന്നുമാണ്. ഈ മൂന്ന് ജില്ലയിൽ നിന്നും മൂന്ന് മക്കൾ വിളിച്ചു. അതിൽ പൊന്നാനിയിൽ നിന്നും വിളിച്ച ഈ ഹസാൻ സമ്മാനത്തിന് അർഹനായി. മറ്റു കുട്ടികളും ഒട്ടും മോശമല്ല, അവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇൻഷാല്ലാ, ഒരുപാട് കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ബറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുത്തവർ ഹിലാൽ ഹാഷിർ, ഇഹ്സാൻ, ഹനീൻ പാലക്കാഴി എന്നിവർ. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിച്ചത് അബ്ദുള്ള സലഫി.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അശ്ശത്രി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ ഇബ്രാഹിമിലെ 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുല്ല അൽ ഖലാഫ്.
1: أعوذ بالله من الشيطان الرجيم.
2: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ, വചനം 74.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തുൽ ബഖറയിലെ 131, 132 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 130 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം നമ്മൾ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങൾ, അതൊരു പക്ഷേ അർത്ഥമാറ്റം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായേക്കാം, അതുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ എന്ന് നമ്മൾ പഠിക്കുന്നത് 131, 132 ആയത്തുകളാണ്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇദ് ഖാല സാധാരണ പറയുന്നത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ഇസ് എന്നോ ഇദ് എന്നോ അല്ല, ഇദ്. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം വളരെ നേരിയ തോതിൽ സാഇൻ്റെ അത്ര തന്നെ ഇല്ല പുറത്തായിരിക്കണം നാവിൻ്റെ അറ്റം. അതാണ് ദ ദീ ദു എദ് ഇദ് ഖാല. ഖാല ഖാഫ് എന്ന അക്ഷരം തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഇദ് ഖാല ലഹു ലഹു റബ്ബുഹു, ലഹു റബ്ബുഹു അവിടെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. റബ്ബുഹു ബാഇന് ദമ്മാണ്, റബ്ബഹു എന്ന് ഓതരുത്, റബ്ബുഹു. റബ്ബുഹു അസ്ലിം, ഇവിടെ ഉള്ള ആ ഒരു നീട്ടൽ മദ്ദ് ഹ ഉ ദമീറിന് ശേഷം ഹംസ വന്നു. മദ് സുലത്തുൽ കുബറ, സുലത്തു തവീൽ എന്നൊക്കെയാണ് പറയുക. മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. റബ്ബുഹു അസ്ലിം ഇങ്ങനെ. ഇനി അസ്ലിം വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുന്നത്

ഉത്തമം. അവിടെ സിലെ എന്നൊരു അടയാളം കാണാൻ പറ്റും. ചേർത്തി ഓതുന്നത് നല്ലത്. ഖാല അസ്ലംതു, ഖാല ഖാഫ് അസ്ലംതു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലിറബ്ബിൽ ആലമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആലമീൻ എന്നതിലെ ഐന്, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ ആലമീൻ ആ നീട്ടൽ മദ്ദ് ആർദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അടുത്ത ആയത്തിൽ വവസ്സ ബിഹ ഇബ്രാഹീമു, വവസ്സ സ്വാദാണ്, വവസ്സ വവസ്സ ബിഹ എന്നല്ല പറയേണ്ടത്, വവസ്സ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വവസ്സ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വവസ്സ സ വവസ്സ സ്വാദിൻ്റെ ഒക്കെ ആ ഒരു ഉച്ചാരണം ശരിക്കും കണ്ടിട്ടും കൂടെ പഠിക്കേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ പരിശോധിക്കുക. വവസ്സ ബിഹ ഇബ്രാഹീമു, ബിഹ ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ് ബിഹ ഇബ്രാഹീമു, മദ്ദ് മുൻഫസിലാണത്. ഇബ്രാഹീമു ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹീമു ബനീഹി, വയഅഖൂബ് വയഅഖൂബ്, യഅഖൂബ് എന്നതിൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം വയഅഖൂബ് എന്നല്ല, വയഅഖൂബ്, ഐനും ഖാഫും ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. يا بني ان الله, يا بني, يا ان شد ഉണ്ട്, يا بني എന്നല്ല, يا بني ان الله, ان نون مشدغن, نون شد വന്നാൽ മണിക്കണം. ان الله اصطفى, اصطفى صاد طاء രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അഥവാ ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. ഇവിടെ സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തുക, ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് ഇസ്തഫ, ഇസ്തഫ. വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് സ്വാദ്, ത അല്ല. ഇവിടെ ഇന്നല്ലാഹസ്തഫ എന്ന് അല്ല ഓതേണ്ടത്, ഇന്നല്ലാഹസ്തഫ. ലകുമുദ്ദീന, ലകുമുദ്ദീന, ഫല തമൂതുന്ന, ഫല തമൂതുന്ന, തമൂതുന്ന. നൂന് ശദ്ദ് മണിക്കണം. ഇല്ല വഅൻതും, വഅൻതും. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, വഅൻതും, വഅൻതും. ശേഷം വഅൻതും മുസ്ലിമൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം. അപ്പോൾ വഅൻതും മുസ്ലിമൂൻ, ഇദ്ഗാം മുതമാസിലീൻ. അവിടെയും സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തുക അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഅൻതും മുസ്ലിമൂൻ, ഇങ്ങനെയാണ് ഓതേണ്ടത്. അവസാനത്തിലുള്ള ആ ദൈർഘ്യം, ആ മദ്ദ് നേരത്തെ പറഞ്ഞതുപോലെ മദ്ദ് ആരദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 131, 132 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ശ്രമിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ 131, 132 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഹറമേൻ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
5: إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 6 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ആരിഖ്, സൂറത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹർമേൻ ലൈവ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹർമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹർമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم

آمين. واتل علي

وذلك جزاء الظالمين فطوعت له نفسه قتل أخيه فقتله فأصبح

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുസ്സിലത്തിലെ 39 മുതൽ 54 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി.
1: പ്രോഗ്രാം കിഡ്സ് ടൈം സൂറത്ത് നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരിഅ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുറത്തുന്നാ സിയാനത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നു തൻസീൽ. സൂറത്തു അഷൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഹാൻ, സൂറത്തു ജാസിയ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഉസൈ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, സൂറത്തു അശ്റ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു ദുഹാൻ, സൂറത്തു ജാസിയ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ നാം കേട്ടത്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുരുപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
2: കച്ചവടക്കാരൻ,
1: അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്ന് 10 മുതൽ 15 കൂടിയ വചനങ്ങൾ.
4: വചനം 10, വാക്കർത്ഥം. വ അന്ന ലാ നദരി, നാം അറിയുകയില്ല എന്നും നമുക്കറിഞ്ഞുകൂടാ എന്നും. അഷറുൻ, തിന്മയോ ദോഷമാണോ. ഉരീദ, ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ബിമം ഫിൽ അർദി, ഭൂമിയിലുള്ളവരിൽ ഉള്ളവരെ കൊണ്ട്. അം അറാദ, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നുവോ. ബിഹിം, അവരെ കൊണ്ട്. അവരിൽ, റബ്ബുഹും റഷദ, അവരുടെ റബ്ബ് നേർവഴി, നന്മ.

ഭൂമിയിലുള്ളവരിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? അതല്ല അവരുടെ റബ്ബ് അവരിൽ നേർവഴി അഥവാ നന്മ ഉദ്ദേശിച്ചിരിക്കുന്നുവോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നും. വചനം 11. വാക്കർത്ഥം: വ അന്ന, നാമാകട്ടെ എന്നും, മിന്ന, നമ്മിലുണ്ട്, അസ്വാലിഹൂന, സത്വൃത്തർ, നല്ലവർ, വമിന്ന, നമ്മിലുണ്ട്താനും, ദൂനദാലിക്ക, അതുകൂടാതെയും, അതല്ലാത്തവരും, അതിനു താഴെയും, കുന്ന, നാം ആയിരിക്കുന്നു, അത്വറായിക, പല മാർഗങ്ങൾ, കിദദ, വിഭിന്നമായ, ഛിന്നഭിന്നമായ.

നാമാകട്ടെ, നമ്മളിൽ സത്വൃത്തന്മാരുണ്ട്, അതല്ലാത്തവരും നമ്മിലുണ്ട്. അതെ, നാം വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കയാണ് എന്നും അവർ പ്രസ്താവിച്ചു. വചനം 10-11 എന്നിവയുടെ വിശദീകരണം. ആകാശത്ത് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടിരിക്കുന്നതുമൂലം വല്ല അനിഷ്ട സംഭവങ്ങളും ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നുണ്ടോ? അതല്ല, വല്ല നന്മയും ഭൂമിയിലുള്ളവർക്ക് അതുമൂലം വരുവാനിരിക്കുന്നുവോ എന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നത്രേ 10-ാം വചനത്തിൻ്റെ സാരം. മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നതും അങ്ങനെയാണ്. ഒരു പക്ഷേ 11-ാം വചനത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂവാസികളിൽ കുറെ നല്ലവരുണ്ടെങ്കിലും അവരിൽ നന്നല്ലാത്തവരും വിഭിന്ന മാർഗങ്ങൾ സ്വീകരിച്ചവരും ഉള്ള സ്ഥിതിക്ക് അവർക്ക് വല്ല ആപത്തും നേരിടുമോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ എന്നും ഉദ്ദേശ്യമാകാം. അതുമല്ലെങ്കിൽ പ്രവാചകന്മാരുടെ നിയോഗത്തിനുശേഷം സമുദായം ദുർമാർഗം കൈവിടാതെ ശഠിച്ചു നിൽക്കുമ്പോൾ അവരിൽ പൊതുശിക്ഷ അനുഭവപ്പെടാറുള്ളതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലും വല്ല ശിക്ഷയും സംഭവിക്കുമോ എന്ന് ജിന്നുകൾ സംശയിച്ചതാണെന്നും വരാം. അല്ലാഹു അഅലം. ഏതായാലും വളരെ കരുതലോടും മര്യാദയോടും കൂടിയാണ് ജിന്നുകൾ ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. നമുക്കും അതിൽ നല്ല മാതൃകയാണ്. നോക്കുക, തിന്മയെപ്പറ്റി പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ഉരീദ എന്ന് കർത്താവിനെ വ്യക്തമാക്കാതെ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു എന്നു പറയാതെയും നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു അറാദ ബിഹിം എന്ന് കർത്താവിനെ വ്യക്തമാക്കിക്കൊണ്ടുമാണല്ലോ അവർ പറഞ്ഞത്. എല്ലാ ഗുണവും ദോഷവും ഭൂമിയിൽ സംഭവിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്നാണെങ്കിലും ദോഷങ്ങളുടെ കാരണം സൃഷ്ടികളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന തത്വമാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിന്മയെ അല്ലാഹുവിനോട് ചേർത്തു പറയാതിരിക്കുന്നത്. വചനം 12. വാക്കർത്ഥം: വഅന്ന ലനന്ന, നാം ധരിച്ചിരിക്കുന്നു എന്നും ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നും. അല്ലന്നു അജിസ, നാം അസാധ്യപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം പരാജയപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം തോൽപ്പിക്കുന്നതേയല്ലെന്ന്. അല്ലാഹ, അല്ലാഹുവിനെ, ഫിൽ അർളി, ഭൂമിയിൽ, വലന്നു അജിസഹു, നാം അവനെ പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും. ഹറബ, ഓടിപ്പോയിക്കൊണ്ട്. ഭൂമിയിൽ നാം അല്ലാഹുവിനെ അസാധ്യനാക്കി പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും ഓടിപ്പോയിക്കൊണ്ടും അവനെ നാം പരാജയപ്പെടുത്തുന്നതല്ലെന്നും നാം ഉറപ്പായി ധരിച്ചിരിക്കുന്നു എന്നും. വചനം 13. വാക്കർത്ഥം: വഅന്ന, നാം എന്നും, ഞങ്ങൾ എന്നും, ലമ്മാ സമിഅന, ഞങ്ങൾ കേട്ട അവസരം, കേട്ടാറെ, അൽഹുദ, സന്മാർഗം, മാർഗദർശനം, ആമന്ന ബിഹി, നാം അതിൽ വിശ്വസിച്ചു എന്നും. ഫമൻ യുഅ്മിൻ, എന്നാൽ ആർ വിശ്വസിക്കുന്നുവോ, ബിറബ്ബിഹി, തൻ്റെ റബ്ബിൽ, ഫലാ യഖാഫു, എന്നാൽ അവൻ ഭയപ്പെടുകയില്ല, പേടിക്കേണ്ടതില്ല, ബഹ്സൻ, ഛേദത്തെ, നഷ്ടപ്പെടുത്തലിനെ, വലാ റഹഖ, അക്രമത്തെയും, ധിക്കാരവും ബാധയും വേണ്ടതില്ല.

ഞങ്ങൾ സന്മാർഗം കേട്ട അവസരത്തിൽ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്നും എന്നാൽ യാതൊരുവൻ തൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ അവൻ നഷ്ടത്തെയാകട്ടെ അക്രമത്തെയാകട്ടെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നും. വചനം 14 വാക്കർത്ഥം വ അന്ന നാം എന്നും നാം ആകട്ടെ എന്നും മിന്ന നമ്മിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അൽ മുസ്ലിമൂന കീഴൊതുങ്ങിയവർ മുസ്ലിങ്ങൾ വമിന്നൽ ഖാസിത്തൂന നമ്മിലുണ്ട് അനീതി ചെയ്യുന്നവരും തെറ്റിയവരും ഫമൻ അസ്ലമ എന്നാൽ ആർ കീഴൊതുങ്ങിയോ മുസ്ലിമായോ ഫഉലായിക എന്നാൽ അക്കൂട്ടർ തഹറൗ അവർ ഗൗനിച്ചു പരിഗണിച്ചു റഷദ നേർവഴി തൻ്റെ ഇടം.

0: നാം ആകട്ടെ അനുസരിച്ച് കീഴൊതുങ്ങുന്നവരും നമ്മിലുണ്ട്, അനീതി ചെയ്യുന്നവരും നമ്മിലുണ്ട് എന്നും, എന്നാൽ ആർ അനുസരിച്ച് കീഴൊതുങ്ങിയോ അക്കൂട്ടർ നേർമാർഗം ഗൗനിച്ചു എന്നും. വചനം 15, വാക്കർത്ഥം: വ അമ്മൽ ഖാസിത്തൂന, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ, ഫഖാനു, അവരാകുന്നു, ആയിത്തീർന്നു, ലിജഹന്നമ, ജഹന്നമിന്, നരകത്തിന്, ഹത്വബ, വിറക്.
1: وأما القاسطون فكانوا لجهنم حطبا.
0: അനീതി ചെയ്യുന്നവരാകട്ടെ അവർ നരകത്തിന് വിറകായിത്തീരുന്നതുമാണ് എന്നും പ്രസ്താവിച്ചു. വചനം 12 മുതൽ 15 വരെയുള്ളതിൻ്റെ വിശദീകരണം: നാം പിഴച്ച മാർഗം തുടരുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല, അള്ളാഹു നമ്മെ ശിക്ഷിക്കും, ഭൂമിയിൽ എവിടെ വെച്ചും അവന് നമ്മെ പിടികിട്ടും, നമുക്ക് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. നമ്മിലാകട്ടെ അള്ളാഹുവിനെ അനുസരിച്ചു ജീവിക്കുന്നവരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട്, അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, അല്ലാത്തവർക്ക് നരകം തന്നെയാണ് ആധാരം, എന്നിങ്ങനെയുള്ള പല തത്വോപദേശങ്ങളാണ് അവർ, അഥവാ ഖുർആൻ കേട്ട ജിന്നുകൾ, തങ്ങളുടെ ജനതയ്ക്ക് നൽകുന്നത്. മനുഷ്യരിലെന്ന പോലെ തന്നെ ജിന്നുകളിലും സത്വൃത്തരും ദുർവൃത്തരും സത്യവിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജിന്നുകളും ബാധ്യസ്ഥരാണെന്നും മറ്റും ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാം. സൂറത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ ജിന്നുകളെക്കുറിച്ച് എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു എന്നു പറഞ്ഞുവല്ലോ. അതിനെ തുടർന്ന് ഇതുവരെയുള്ള വചനങ്ങളിൽ കാണുന്നതെല്ലാം അവരുടെ പ്രസ്താവനയെ അള്ളാഹു ഉദ്ധരിച്ചതാകുന്നു. അവയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ആ പ്രസ്താവന ഇതോടെ അവസാനിച്ചു. അടുത്ത വചനങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വഹിയിൽ ഉൾപ്പെട്ടതാകുന്നു. എന്നുവച്ചാൽ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അതിനെ തുടർന്ന് മേൽക്കണ്ട പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്ത വിവരവും അടുത്ത, അഥവാ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിലടങ്ങിയ കാര്യങ്ങളും വഹിയ മൂലം അറിയിക്കപ്പെട്ടിട്ടുള്ളതായി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുവാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപ്പര്യം. ഒരു കാര്യം ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അറബി ഭാഷയിൽ നാം, നമ്മൾ, ഞങ്ങൾ എന്നീ അർത്ഥങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് നഹനു, നാ എന്നീ രണ്ട് സർവനാമങ്ങളും. വ്യത്യാസം സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്ത് ജിന്നിലെ 10 മുതൽ 15 വരെ ഉള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിച്ചു നൽകിയത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല.

0: ും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സാദി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറ ലൈലിലെ 5 മുതൽ 11 കൂടിയ വചനങ്ങളാണ്. അവതരണം നസ്റുല്ലാ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കുന്നത് തഫ്സീറു സാദിയുടെ മറ്റൊരു എപ്പിസോഡാണ്, മറ്റൊരു ഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ 92-ാം അധ്യായം സൂറത്തു അല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമുള്ള 5 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ആ ഭാഗത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു അല്ലൈലിലെ 5 മുതൽ 11 വരെ ആയത്തുകളുടെ പാരായണം നമുക്കൊന്ന് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: تردى.
1: ما شاء الله വളരെ മധുരമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ 92-ാം അധ്യായം സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ ആയത്തുകളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിച്ചു വരുന്നത്. അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഫ അമ്മ, എന്നാൽ അപ്പോൾ, മൻ അഅത്വ, ആർ കൊടുത്തുവോ, വത്തഖ, സൂക്ഷിക്കുകയും ചെയ്തുവോ, വസദ്ദഖ, സത്യമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഫസനുയസ്സിറുഹു, എന്നാൽ അവന് നാം സൗകര്യം നൽകും, എളുപ്പമാക്കും, ലിൽ യുസ്റ, ഏറ്റവും സൗകര്യമായതിലേക്ക്, എളുപ്പമായതിലേക്ക്. വ അമ്മാമൻ, എന്നാൽ ഒരുവൻ, ബാഖില, അവൻ ലുബ്ധത, പിശുക്ക് കാട്ടിയിരിക്കുന്നു, വസ്തഗ്ന, ധന്യത, നടിക്കുകയും ചെയ്തു, ഐശ്വര്യം നടിക്കുകയും ചെയ്തു, വകദ്ദബ, വ്യാജമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഫസനുയസ്സിറുഹു, അപ്പോൾ അവന് നാം സൗകര്യം ചെയ്യും, ലിൽ ഉസ്റ, ഏറ്റവും ഞെരുക്കമായതിലേക്ക്, പ്രയാസപ്പെട്ടതിലേക്ക്. വമായുഗ്നി, ധന്യമാക്കുകയില്ല, പ്രയോജനപ്പെടുകയില്ല, അൻഹു, അവന് മാലുഹു, അവൻ്റെ ധനം, അവൻ്റെ സ്വത്ത്, ഇസാ തറദ്ദ, അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ. 92-ാം അധ്യായം സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ ആയത്തുകളുടെ പൂർണ്ണമായ അർത്ഥം നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മുഴുവൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. 5 മുതൽ 11 വരെ ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം.
2: എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത
0: പാലിക്കുകയും
2: ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, അവനു നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത
0: നടിക്കുകയും
2: ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തുവോ, അവനു നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല.
1: മാഷാ അല്ലാ.

0: വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ സൂറത്തുല്ലൈലിൻ്റെ 92-ാം അധ്യായം സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അതിനു പുറമെ ആയത്തുകളെ അതിൻ്റെ അർത്ഥം മുഴുവനായി കേൾക്കാനുള്ള അവസരവും നമുക്ക് ലഭിച്ചു. ഇനി ഈ ആയത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് മഹാനായ നാസറുദ്ദീൻ സഅദി തൻ്റെ തഫ്സീറു സഅദിയിൽ നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ പരിഭാഷ ഭാഷാ വിവർത്തനം നൽകിയിരിക്കുന്നത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: അള്ളാഹു പ്രവർത്തിക്കുന്നവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും വിശദമാക്കുന്നു. എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും കൽപ്പിക്കപ്പെട്ട ധനപരമായ ആരാധനകളിൽ, അതായത് സക്കാത്ത്, പ്രായശ്ചിത്തങ്ങൾ, ഐച്ഛിക ദാനങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് നൽകൽ തുടങ്ങിയവ, നമസ്കാരം, നോമ്പ് പോലുള്ള ശാരീരിക ആരാധനകളും ഈ നൽകലിൽ ഉൾപ്പെടും. ഹജ്ജ്, ഉംറ പോലുള്ള ശാരീരികവും സാമ്പത്തികവുമായ ആരാധനകളും അതിൽപ്പെട്ടതാണ്. സൂക്ഷ്മത പാലിക്കുകയും വിരോധിക്കപ്പെട്ട വ്യത്യസ്തങ്ങളായ നിഷിദ്ധങ്ങളെയും തെറ്റുകളെയും സൂക്ഷിക്കുക, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു, അതായത് അള്ളാഹുവല്ലാതെ ആരാധനില്ലെന്നതും മതപരമായ എല്ലാ വിശ്വാസങ്ങളും പരലോകത്ത് പ്രതിഫലാർഹമായ എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും ചെയ്തു. അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എളുപ്പമായി തീരാനുള്ള കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായതിനാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കുകയും നന്മകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ സാധ്യമാക്കുകയും ചെയ്തു. എന്നാൽ ആർ പിശുക്ക് കാണിക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ പിശുക്ക് കാണിച്ചു, അതായത് നിർബന്ധവും ഐച്ഛികവുമായ ദാനങ്ങളിൽ. അതോടൊപ്പം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവൻ്റെ മനസ്സിനെ അനുവദിച്ചതുമില്ല. അള്ളാഹുവിനെ തൊട്ട് അവൻ സ്വയം പര്യാപ്തത നടിക്കുകയും അങ്ങനെ അള്ളാഹുവിനുള്ള ആരാധനകളെ പാടെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷിതാവിലേക്ക് ആവശ്യമുള്ളവനായി അവനെ അവൻ കാണാതിരിക്കുകയും ചെയ്തു. എന്നാൽ രക്ഷിതാവിനെ തൻ്റെ ആരാധ്യനും പ്രിയപ്പെട്ടവനുമായി കണ്ട് അവനിലേക്ക് തിരിഞ്ഞാലല്ലാതെ അവന് വിജയമോ രക്ഷയോ കൈവരിക്കാനാവില്ല. ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തു. അള്ളാഹു തൻ്റെ അടിമയുടെ മേൽ നിർബന്ധമാക്കിയ ശരിയായ വിശ്വാസങ്ങളെ സത്യപ്പെടുത്താതെ അവർ തള്ളിക്കളഞ്ഞു. അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. ആക്ഷേപകരമായ കാര്യങ്ങളിലേക്കും പ്രയാസകരമായ അവസ്ഥയിലേക്കും അവൻ എളുപ്പമെത്തും. അങ്ങനെ തിന്മകൾ എവിടെയായിരുന്നാലും അതവന് സൗകര്യപ്രദമാവുകയും തെറ്റായ പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഇതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല. അവനെ അതിരുവിട്ടവനും സ്വയം പര്യാപ്തനും പിശുക്കനുമാക്കിയ ധനം അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന് പ്രയോജനപ്പെടുകയില്ല. കാരണം സൽപ്രവർത്തനമല്ലാതെ മനുഷ്യനോടൊപ്പം ഉണ്ടാകില്ല. ബാധ്യത വീട്ടാത്ത ധനം അവന് നാശമായിരിക്കും. കാരണം അവൻ അവൻ്റെ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഒന്നും നീക്കിവെച്ചിട്ടില്ല.
0: തഫ്സീർ സഅദിയിൽ മഹാനായ നാസിറുദ്ദീൻ സഅദി സൂറത്തുല്ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. തഫ്സീർ സഅദിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ സൂറത്തുല്ലൈലിൻ്റെ തുടർന്നുള്ള വാചകങ്ങൾ, തുടർന്നുള്ള വചനങ്ങൾ, തുടർന്നുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറല്ലൈൽ 5 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവതരിപ്പിച്ചത് നസറുല്ലാ സലാഹി.
3: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
4: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ ഓരോ പേജുകളിൽ നിന്നും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് തുടർച്ചയായി പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാനി മുസാഫിൽ നിന്നും പേജ് നമ്പർ 540 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 540-ൽ നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ നമ്മെ സഹായിച്ചത് അഷൈ സാദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുല്ല സമീർ മദീനി.
4: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും, അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി 2-3 എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം. ഇൻഷാ അല്ലാ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന 3 അക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, ഥ എന്നീ 3 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പോൾ ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാന് സുക്കൂനും അതിനു മുമ്പ് ഹംസക്ക് കസ്റോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അദ്, ഇദ്, അതുപോലെ അസ്, ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹറൂഫുൽ ലസവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ ലാ, ലാ, ദാൽ, സ എന്നീ 3 അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ്
5: എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹർ, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅലാ, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽ പെട്ടതാണ് ഏത്? വാ എന്നുള്ളത്. ആദ റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചു ചുരുക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഹുറൂഫുൽ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പം അതാണ് ലാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് വാഇന് നൽകണം. ത്വാ ഉദാഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസീരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിബ് അൽ ജസീരിയിൽ പറയുന്നു, സാദു ദാദിൻ ത്വാ ഉദാഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്നു ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാ വാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അൽ ലിസാൻ ഇൽ അൽ ഹൻഖിൽ ഹൽ അൽ ഹനഖിൽ അഅല, അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായിക്കൊണ്ട് എന്ത് ചെയ്യണം? നാവിൻ്റെ അഗ്രം അത് എന്ത് ചെയ്യണം? സ്പർശിക്കണം. അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാ ഇൽ ഇത്ബാഖി അവ്വലൻ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൽ ഇത്ബാഖ് എന്തായാലും വേണം. വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്ത് ചെയ്യണം? സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا. പിന്നെ നാവിൻ്റെ അറ്റം, അഗ്രം, മുൻഭാഗത്തെ അറ്റം, അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്ത് ചെയ്യണം? അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലോയിൽ വരുന്ന തെറ്റുകൾ, തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ്, ഹബസു സൗത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാഇന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമെന്ന് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഹ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായ പറയും, അല്ലാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടോ, വ എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഹ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ട്. സാഇൻ്റെ മഹ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം? ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. പക്ഷേ വ്യത്യാസം സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത്
4: ഇത് ഒത് ദ റി ദു.
5: അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്.
4: ലാഉം ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ്, ഇസ്തിഅല,
5: വായ നിറച്ചുച്ചരിക്കുന്ന, തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹുമാണ്, ഇത്ബാഖ് അല്ല, ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല, ഇസ്തിഫാലാണ്.
4: അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചു കൊണ്ടല്ല.
5: അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ്, അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം.
4: ഇനി നാല് സിഫത്തുകൾ, ജഹർ, റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്.
5: അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ ദാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ്, എങ്ങനെയാണ് ലഈഫായ അക്ഷരം, കവിയായ അക്ഷരം എന്നൊക്കെ പറയാമെന്നുള്ളത് കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ ദ എന്നാകാതെ ദ ദ എന്നുള്ളത്, ലാവും അതുപോലെ ദാലും ഒക്കെ പലരും ദ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക, ദാലല്ല, ദാലാണ്, ദാലാണ് അതിൽ എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം.
4: ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ സായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദിക്കർ, ദിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, ദിക്കറാണ്, ദാലാണ്, സല്ല, ദിക്കർ എന്നല്ല. പിന്നെ ദിക്കർ, ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ ദിക്ര ദിക്ര എന്നല്ല. അപ്പോൾ ഖുർആനിൽ ദിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സ സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സ സായും പ്രധാനപ്പെട്ട ഒരക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ സി സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ പിന്നെ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ലഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅല, ഇത്ബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാല ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്, എല്ലാ സിഫത്തുകളും ലഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദ ഹർഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹർഫ് മുറക്കഖാണ്, സാവും ഹർഫ് മുറക്കഖാണ്. എന്നാൽ ലോ എന്നുള്ളത് ഹർഫ് മുഫഖമാണ്. ഹർഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ലോ ലോ ലി ലോ എന്നാണ്. എന്നാൽ ലോ എന്ന് പറയില്ല, ദി ദു ദ്. അതുപോലെ സോ എന്ന് പറയില്ല, സ സി സു സ്. അപ്പോൾ ഈ മുറക്കഖ് എന്ന് പറയുമ്പോൾ വായ തുറന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സയാകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സായും മാറാറുണ്ട്. ചില ആളുകളിത് കേട്ടാൽ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ സ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ
5: അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഖ്ഫാ, ഇദ്ഗാം, ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിർബന്ധമായും നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത് മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ളവർ എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴങ്ങി വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ ലോ, ദാൽ, സ എന്നീ അക്ഷരങ്ങൾ അതിൻ്റെ പ്രധാനമായ അബദ്ധങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അത് എത്രയാണോ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അതിൽ കൂടുതലും കുറവും പാടില്ല, മനസ്സിലായില്ലേ? കൂടുതലും കുറവും പാടില്ല. അപ്പോൾ നാവ് പുറത്തേക്ക് അത് കെട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉച്ചാരണത്തിനെ സാരമായി ബാധിക്കും. നാവ് പുറത്തേക്ക് ഇടാതിരുന്നാലും അതിൻ്റെ ഉച്ചാരണത്തെ ബാധിക്കും. അപ്പോൾ നാവ് അല്പം പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. സ വോ അതുപോലെ ദ എന്നൊക്കെ പറയുമ്പോൾ നാവിൻ്റെ ഒരു അഗ്രം ഒന്ന് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരും. അതല്ലാതെ നാവ് കൂടുതലായിക്കൊണ്ട് അധികമായി പുറത്തു വരാനും പാടില്ല. അപ്പോഴും അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുപോലെ നാവ് തീരെ പുറത്തേക്കിടാതെ ഉള്ളിൽ നിന്നാലും നാവ് വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലാഇന് സ്വാദായോ സായോ മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലാലിമീൻ, അല്ലാലിമീൻ അത് ലാ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലാദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട്, ഇഷ്മാമ്. വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു, സ്വാദും സായും കൂടി ചേർന്ന് അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്, നമ്മളെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ലാലിമീൻ എന്ന് പറയുമ്പോൾ സ്വാലിമീൻ, അവ്വാലിമി അത് സ്വാദാണോ അതല്ല, അല്ല സായാണോ അത് ഇഷ്മാമുള്ള സ്വാദാണോ ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ, ദിഖർ, സിഖർ എന്നവർ ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ സ സ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറാക്കും, ഫകസറാക്കും നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറാക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല, സ ത. അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജിയായിട്ടുള്ള ആമി ആയിട്ടുള്ള ലഹജയിൽ, ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ, തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും, തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല, സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുൽ,
7: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ. മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യ വചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ സൂറത്ത് യൂനുസ് സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
3: വചനം 16. വാക്കർത്ഥം: വ അല്ല വിസ്തഖാമു, അവർ ഉറച്ചുനിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും, അലത്തൊരീക്കത്തി, ആ മാർഗത്തിൽ, വഴിയിലായി, ല അസ്കൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും, മാ അൻ, വെള്ളം, ഗദക ധാരാളം.
4: വഅല്ലവ ഇസ്തഖാമു അലത് തരീഖത്തി ല അസ്കൈനാഹും മാ അൻ ഗദക,
3: ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17. വാക്കർത്ഥം: ലിനഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമൻ യുഅരിൽ, ആർ തിരിഞ്ഞു കളയുന്നുവോ, അൻ ദിക്കിരി, ഉത്ബോധനം വിട്ട്, സ്മരണ, ഉപദേശം, പ്രസ്താവന വിട്ട്, റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ, യസ്ലുഖു, അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, അദാബൻ, ശിക്ഷയിൽ, സ്വഅദ, പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ.

അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16-17 എന്നിവയുടെ വിശദീകരണം. ലവിസ്തകാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15 വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16 വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്കൈനാഹും മാ അൻ ഗദക എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ ജീവിതമാർഗം സുഖകരമാക്കിക്കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ 16 വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. 1, മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അല്ലാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. 2, അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏതു സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപ്പര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തും.

0: കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്കൈനാഹും മാ അൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ലാ യഅകുൽ അഹദുക്കും ബിഷിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ഷൈത്വാന തഅകുലു ബിഷിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്, കാരണം പിശാജ് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. വചനം 18. വാക്കർത്ഥം: വഅന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ലാ, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും, ഫലാ തദഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും.
1: وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا.
0: പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോടുകൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം: വഅന്നഹു, അത് എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദുഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദു, അവർ ആകാറായി, യക്കൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്.

അള്ളാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹി നൽകപ്പെട്ടതായി പറയുക.

0: ജനം 18-19 എന്നിവയുടെ വിശദീകരണം. അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാസ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാസ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാനബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18-ാം വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അള്ളാഹുവിനു മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിയാൻ അബ്ദുല്ല എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികളൊന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാരകർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്നു കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ മൂലം അള്ളാഹു അറിയിച്ചുകൊടുത്തു എന്നാണ് 19-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്നു വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം സ്വഹാബികൾ സംഘം ചേർന്ന് നമസ്കരിക്കുന്നതും റുകൂഉ, സുജൂദ് മുതലായവയിൽ അനുകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. അത് അവർ തങ്ങളുടെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങിയപ്പോൾ ജിന്നുകളും മനുഷ്യരുമാകുന്ന ശത്രുക്കൾ തിരുമേനിക്കെതിരെ കൂട്ടം കൂടി തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും അള്ളാഹു തിരുമേനിയെ സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
2: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളും. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
3: الحمد لله رب العالمين الرحمن

മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നഹ്ലിലെ 14 മുതൽ 23 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നഹ്ലിലെ 14 മുതൽ 23 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അൽമുഅല്ലിം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 123 മുതൽ 127 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 123 മുതൽ 127 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്ത് 123-124 വചനങ്ങളാണ്. ഇന്ന് നാം പഠിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 122-ാമത്തെ വചനമായിരുന്നു നാം അവസാനമായി മനസ്സിലാക്കിയത്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അവരെക്കുറിച്ച് അല്ലാഹുവിൻ്റെ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവരായിരുന്നു അവർ എന്നാണ് പരാമർശിച്ചത്. അത് വിശദീകരിക്കുന്നിടത്ത് അല്ലാഹുവിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത്, അല്ലാഹുവിന് അബദായി ജീവിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു മഹത്വമായി മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. മനുഷ്യർ തൻ്റെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ തൻ്റെ സ്രഷ്ടാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവൻ്റെ അടിമയായി ജീവിക്കുന്നവരും വിശ്വാസികളിൽ അല്ലെങ്കിൽ മനുഷ്യരിലുണ്ട്. യഥാർത്ഥത്തിൽ ഭൗതികവാദികളെന്ന് പറയുന്നവർ മതത്തെ തിരസ്കരിക്കുന്ന, മതത്തെ തള്ളിപ്പറയുന്ന അത്തരം ആളുകൾ തങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. മതത്തെ പാരതന്ത്രമായി എല്ലാ തരത്തിലും മനുഷ്യനെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. സത്യത്തിൽ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവരാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. തഫ്സീറിൽ കാണാം, വലിഹാദ നറാ അന്നഹാ ഉലാഇൽ ഫൗലവിയീന, ഈ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പാലിക്കാതെ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുന്നവർ, അല്ലദീന യുരീദൂന അൻ യകൂന അന്നാസ് ഫൗദ, അവർ ആഗ്രഹിക്കുന്നു മനുഷ്യരെല്ലാം ഒരു നിയമവും പാലിക്കാതെ അവർ സ്വതന്ത്രരായി ജീവിക്കണമെന്ന്, അങ്ങനെയാണ് അവർ വാദിക്കുന്നത്. മുദ്ദഈന അന്ന ഹാദിഹി ഹിയൽ ഹുരിയ, അവർ വാദിക്കുന്നു അതാണ് സ്വാതന്ത്ര്യം എന്ന്. നറാ അന്ന ഹാഉലാഇ ഹുമുല്ലദീന ഇബ്തലൗ ബിർദിഖി, യഥാർത്ഥത്തിൽ പാരതന്ത്ര്യം കൊണ്ട് അടിമത്തം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാകുന്നു അവർ. ലി അന്ന ശൈത്വാന ഇസ്തർഖഹും വജഅലഹും അബീദ, ശൈത്വാൻ അവരെ മനസ്സുകളെ അടക്കി ഭരിച്ചിരിക്കുകയാണ്. അവർ ശൈത്വാനിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ശൈത്വാൻ അവരെ സ്വാതന്ത്ര്യം തടഞ്ഞു വച്ചിരിക്കുന്നു. വലൗ അബദുല്ലാഹ സുബ്ഹാനഹു വതആല ലസലിമു മിൻ ഹാദ റിഖി, ഈ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവർ മോചിതരാകുമായിരുന്നു അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ. ഫഹും തറഖു റിഖ അല്ലദി ഖുലിഖൂ ലഹു, തങ്ങളുടെ സൃഷ്ടാവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അവൻ്റെ അടിമകളായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അവർ. വബലൗ ബിരിഖിൻ നഫ്സി വശൈത്താൻ, അവർ ദേഹേച്ഛക്കും പിശാചിനും അടിമകളായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മല്ലയുടെ വളരെ പ്രസിദ്ധമായ ചില വരികളിൽ കാണാം, ഹറബു മിനർ റിഖ് അല്ലദീ ഖുലിഖൂ ലഹു, തങ്ങൾ ഏതൊന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിൽ നിന്ന് അവർ ഓടി അകന്നു പോകുന്നു. ആ അടിമത്വത്തിൽ നിന്ന് അവർ ഓടി അകന്നു പോകുന്നു, അഥവാ അല്ലാഹുവിന് അടിമകളായി അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, സൃഷ്ടികളെയും മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവരെ അവൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണല്ലോ അല്ലാഹുവിൻ്റെ വചനം. വബലൗ ബിരിഖിൻ നഫ്സി വശൈത്വാനി, അവർ ദേഹേച്ഛയുടെയും ശൈത്വാനിൻ്റെയും പിശാചിൻ്റെയും അടിമത്വത്തിന് അവർ വിധേയരായിരിക്കുന്നു. ഫൽ ഉബൂദിയത്തു വസ്ഫു കമാലിൽ ഇൻസാൻ ഇദാ കാനത്തിലില്ല, മനുഷ്യൻ്റെ പൂർണ്ണതയുടെ വിശേഷണമാണ് അവൻ തൻ്റെ സൃഷ്ടാവിന് വിധേയനായിക്കൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത്. വ ഇദാ കാനത്തിൽ ശൈത്വാൻ ഫൽ
ഫഹുവ വസ്ഫുൻ വസ്ഫു നഖ്സിൻ. എന്നാൽ മനുഷ്യൻ പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ അത് അവൻ്റെ അപൂർണതയ്ക്ക് ഉദാഹരണമാകുന്നു, അവൻ പൂർണ്ണനല്ല എന്നതിന് തെളിവാകുന്നു. വമിൻ ഫവാഇദിൽ ആയത്തിൽ കരീമ ഫദീലത്തുൽ ഈമാൻ എന്നതുപോലെ തന്നെ ഈ വചനത്തിൽ ഈമാനിൻ്റെ മഹത്വവും നമുക്ക് വ്യക്തമാകാൻ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബിയെക്കുറിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും പറഞ്ഞത് വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരാകുന്നു അവർ എന്നാണ്. അപ്പോൾ ഈമാനിൻ്റെ ഫദീലത്ത് ശ്രേഷ്ഠത ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അന്ന കുല്ല ജസാഇൻ വകുല്ല വസ്ഫിൻ, എല്ലാ പ്രതിഫലവും എല്ലാ വിശേഷണവും അല്ലഖബിൽ ഈമാൻ, അത് സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരാൾ പ്രതിഫലത്തിന് അർഹനാകുന്നത് അവൻ്റെ വിശ്വാസം കാരണമാണ്. അതേപോലെ തന്നെ നല്ല വിശേഷണത്തിന് അർഹനാകുന്നതും വിശ്വാസത്തിൻ്റെ കാരണമാണ്. ഫഇന്നലിൽ അംബിയാ ഇമിൻഹു അൽ ഹദ്ദുൽ ഔഫർ വൽ അക്മൽ, വിശ്വാസികൾ എന്ന നിലക്ക് പ്രവാചകന്മാർക്കാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും മഹത്വവുമുള്ളത്. വിശ്വാസികളുടെ ഏറ്റവും വലിയ മാതൃകകൾ അല്ലാ നിയോഗിച്ചയച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തെരഞ്ഞെടുത്തയച്ച അവൻ്റെ അമ്പിയാക്കന്മാരാകുന്നു എന്നത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 123-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ. വഇന്ന ഇല്യാസ, നിശ്ചയമായും ഇല്യാസും ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. വഇന്ന അബ്ദന ഇല്യാസ് ലമിനൽ ലദീന അക്രംനാഹും ബിന്നുബുവ്വത്തി വർരിസാല. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, തീർച്ചയായും നമ്മുടെ ദാസനായ ഇല്യാസ് നാം ആദരിച്ച, നുബൂവത്തുകൊണ്ടും റിസാലത്തുകൊണ്ടും നാം ആദരിച്ചവരിൽപ്പെട്ട ആളാകുന്നു. ഇവിടെ അല്ലാഹു അത് പറഞ്ഞത് വഇന്ന എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ്, തീർച്ചയായും എന്ന്. അറബി ഭാഷയിൽ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇങ്ങനെ തൗക്കീദിൻ്റെ ഹർഫുകൾ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന്, പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട്. മറ്റൊന്ന്, ശ്രോതാവ് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആൾ, അയാൾ സംശയം ഉള്ള ആളാണെങ്കിൽ, പറയുന്ന വിഷയവുമായി സംശയമുള്ള ആളാണെങ്കിൽ അപ്പോഴും അല്ലാഹു ആ പറയുന്ന കാര്യം തൗക്കീദോടുകൂടി അഥവാ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയും. അതേപോലെ തന്നെ മൂന്നാമത്, അല്ലാഹു അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഈ പ്രയോഗം നടത്താറുള്ളത് ശ്രോതാവ് നിഷേധിയാണെങ്കിൽ, പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നുമൊക്കെ തൗക്കീദിൻ്റെ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം ഭാഷയിൽ പറയാറുണ്ട്. അല്ലാഹു ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത് വഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ, തീർച്ചയായും ഇല്യാസ് മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു, ഒട്ടും സംശയം വേണ്ടതില്ല എന്ന നിലയിലാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്. അന്നഹു മിൻ അംബിയാ ഇബനി ഇസ്രായീൽ. ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് കാണാം, അദ്ദേഹം ബനു ഇസ്രായീലിയരിൽപ്പെട്ട, ബനു ഇസ്രായീലിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു എന്ന്. വമിൻ ഫവാഇദിൽ ആയത്തിൽ കരീമ, സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുല്ല ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, ഈ വചനത്തിൽ നിന്ന് പഠിക്കാനുള്ളൊരു പാഠം, അത് അന്നല്ലാഹ അസ്സ വജല്ല യുസ്ന അലാ ഇബാദിഹി യുസ്നി അലാ ഇബാദിഹി ബിമാ യസ്തഹിഖൂന മിനൽ ഔസാഫി ഫിൽ ആഖിരീൻ. അല്ലാഹു തൻ്റെ ദാസന്മാരിൽ തങ്ങളുടെ കാലശേഷം ആ പിൽക്കാലക്കാരിൽ അവർ അദ്ദേഹത്തെ പുകഴ്ത്തേണ്ടതിന് വേണ്ടി, അദ്ദേഹത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി അല്ലാ അവരെ വിശേഷിപ്പിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അല്ലാഹു പ്രശംസിച്ചു പറയുന്നു. ലിയബ്ഖാ ദിക്റുഹും മുഖല്ലദൻ, അവരുടെ ആ പേര്, ആ കീർത്തി അത് ശാശ്വതമായി നിലനിൽക്കാൻ വേണ്ടി.
യഥാർത്ഥത്തിൽ പല പ്രവാചകന്മാരെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പ്രശംസിച്ച് പറയുമ്പോഴാണ് ആ ചരിത്രം, അവരുടെ സ്മരണ കാലാകാലം ഈ ലോകത്ത് നിലനിൽക്കുന്നത്. നേരമറിച്ച് വിശുദ്ധ ഖുർആനിൽ ആ പരാമർശം ഇല്ലായിരുന്നെങ്കിൽ പല പ്രവാചകന്മാരെക്കുറിച്ചും ആളുകൾ വിസ്മരിച്ചു പോകുമായിരുന്നു. ഫഇന്നഹു ലൗല അന്നല്ലാഹ ദക്കറ ഹൗലാഇൽ അംബിയാ, അല്ലാഹു ഈ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ലതുവിയത് സ്വഹായിഫഹും വമാ അലിമ അൻഹും ഷൈഉൻ, അവരെക്കുറിച്ച് ഒരാൾക്കും ഒന്നും അറിയാൻ കഴിയുമായിരുന്നില്ല, അതേപോലെ തന്നെ ആരും അവരെ പ്രശംസിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പ്രവാചകന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നതിലൂടെ അത്തരമൊരു മഹത്വം എല്ലാവർക്കും ഗുണപാഠമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലൈസ ഹുനാക ദലീലുൻ അല അന്നഹു ഇബ്നു അഖി ഹാറൂൻ അഖി മൂസ, മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും കാലത്ത് ജീവിച്ചിരുന്ന അവരുടെ ഒരു സഹോദരനാകുന്നു ഇലിയാസ് നബി എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ ലാമിനൽ ഖുർആനി വലാമിന സുന്ന, ഖുർആനിലോ സുന്നത്തിലോ അതിന് പ്രാമാണികമായ രേഖ കാണാൻ സാധ്യമല്ല. ഫഇന്നൽ അംബിയാ ദഅവാഹും വാഹിദ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറയുന്ന ഏത് പ്രവാചകനാകട്ടെ, ആ പ്രവാചകന്മാരെല്ലാം തന്നെ ഒരേ ലക്ഷ്യത്തിലേക്കായിരുന്നു അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ. അവരെല്ലാം പ്രബോധനം ചെയ്തത് അല്ലാഹുവിൻ്റെ ഏകത്വമായിരുന്നു. ആ ഒരു പ്രബോധന വിഷയത്തിലെ ഐക്യം എല്ലാ പ്രവാചകന്മാരിലും നമുക്ക് കാണാൻ സാധിക്കും. കുല്ലുഹും യദുഊന ഇലാ തൗഹീദില്ലാഹ് അമ്മ നസ്ബു ഫലൈസ ബിഹാമിൻ, എന്നാൽ അവരുടെ കുടുംബ പരമ്പര ആരുടെ മകനാണ്, ഏത് കുടുംബത്തിലാണ്, ഏത് ഗോത്രത്തിലാണ് എന്നത് അതത്ര പ്രാധാന്യമർഹിക്കുന്ന കാര്യമല്ല. നേരമറിച്ച് അല്ലാഹു പ്രവാചകനായി നിയോഗിക്കപ്പെട്ട വ്യക്തിത്വം, അവർ നിർവഹിച്ച പ്രവർത്തനം, അതിനാണ് പ്രാധാന്യമുള്ളത്. ഒരു വലിയ പാഠമാണ് ഇത് വിശദീകരിക്കുന്നതിലൂടെ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രവാചകന്മാരെക്കുറിച്ചും അതേപോലെ മഹാന്മാരെക്കുറിച്ചുമൊക്കെ അവരുടെ കുടുംബ മാഹാത്മ്യവും അതേപോലെ തന്നെ പാരമ്പര്യവും അങ്ങനെ എടുത്തു പറഞ്ഞ് അതിന് ഏറെ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു മഹത്വം കൽപ്പിച്ച, അല്ലാഹു പ്രാധാന്യം കൽപ്പിച്ച ആ കുടുംബങ്ങൾക്കും അതേപോലെ തന്നെ മഹാന്മാർക്കും പ്രാധാന്യമുണ്ട് എന്നതിലപ്പുറം അത്തരം കാര്യങ്ങൾക്കല്ല ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. തുടർന്ന് 124-ാമത്തെ വചനം, ഇദ് ഖാല ലി ഖൗമിഹി അലാ തത്തഖൂൻ, ഇദ് ഖാല അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി തൻ്റെ ജനതയോട്, അലാ തത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ. ഇദ് ഖാല ലി ഖൗമിഹി മിൻ ബനി ഇസ്രായീൽ ഇത്തഖുല്ലാഹ വഹ്ദഹു വഖാഫൂഹു വലാ തുശ്രികു മഅഹു ഗൈറഹ്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ഇദ് ഖാല ലി ഖൗമിഹി അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, മിൻ ബനി ഇസ്രായീൽ ഇസ്രായീല്യരിൽപ്പെട്ട ബനു ഇസ്രായീല്യരായ അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട്, നിങ്ങൾ അല്ലാഹുവിനെ അവനെ മാത്രം സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുക. വലാ തുശ്രികു മഅഹു ഗൈറഹ്, അവനിൽ ഒരുത്തനെയും ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. അവിടെ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതെന്നും ആ പ്രവാചകൻ അവരെ ഉപദേശിച്ചിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അലാ തഖാഫൂനല്ലാഹ അസ്സവജൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ, ഫീ ഇബാദത്തിക്കും ഗൈരി, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ. ഈ ചോദ്യം വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാകുന്നു.

0: ഇത് ഖാലലി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ എന്ന ചോദ്യം അതാണ് നമ്മളെ അറിയിക്കുന്നത്. അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോടും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, അലാ തത്തഖൂൻ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അവന് മാത്രം അർഹിക്കുന്ന ദുആ ആകട്ടെ, ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, ഇസ്തിആദത്താകട്ടെ, ഇതെല്ലാം ഇബാദത്തിൽ ഇബാദത്തായി മാറുന്ന കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് ശിർക്കായി മാറുന്ന കാര്യമാണ്. ഇത് യാതൊരു തരത്തിലും പ്രയാസമില്ലാതെ, ഒരു ഭയപ്പാടുമില്ലാതെ മൺമറഞ്ഞവരോടും മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ടവരോടും അതേപോലെ തന്നെ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടുമൊക്കെ നിർവഹിക്കുമ്പോൾ, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ എന്നാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂലു ഹീന ഖാല ലിഖൗമിഹി ഫീ ബനി ഇസ്രായീൽ, അദ്ദേഹം തൻ്റെ സമൂഹത്തോട് ബനു ഇസ്രായീലിനോട് പറഞ്ഞ സന്ദർഭം, അലാ തത്തഖൂനല്ലാഹ അയ്യുഹൽ ഖൗം, ഹേ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഫതഖാഫൂനഹു വതഹ്ദറൂനഹു തഹ്ദറൂന ഉഖൂബതഹു അലാ ഇബാദതികും റബ്ബൻ ഗൈറല്ലാഹ് വഇലാഹൻ സിവാഹ്, നിങ്ങൾ അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ പേടിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ കോപത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അതാണ് ഇമാം തബരി റഹ്മഹുല്ലാ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം. സഹോദരങ്ങളെ, നാം ആഗ്രഹിക്കേണ്ടത് പാരത്രികമായ വിജയമാണ്, അള്ളാഹുവിൻ്റെ രക്ഷയാണ്. നാളെ കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കണം. അതിന് അള്ളാഹുവിൻ്റെ ഏകത്വം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട്, തൗഹീദിൽ കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതു മാത്രമാണ് അതിനാവശ്യമായ മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹ്ഹിദായി അതുവഴി പാരത്രികമായ വിജയം കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
1: മഷാ അല്ലാ, ജസാക്കുമല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സോഫാത്തിലെ 123-124 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽ അദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തു നിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നത് പോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്ക് അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 539 ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 539 ഏതാനും വചനങ്ങളാണ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
0: പീസ് റേഡിയോ ട്യൂൺ.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ശരി ചെയ്യാനും. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളിലേക്ക് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 135-136 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: لا نفرق بين أحد منهم ونحن له مسلمون.
1: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. വഖാലു കൂനു, വഖാലു, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കൂനു ഹൂദൻ, ഹ ഹി ഹു എഹ്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹ ഹൂദൻ, ഹൂദൻ ഔ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്ക് ഉച്ചരിക്കണം. ഹൂദൻ, ഹൂദൻ ഔ. ഔ നസാറ, ഔ നസാ, നസാറ, നസാറ എന്നല്ല, സാദാണ്, നസാ, നസാ, നസാറ. തെഹ്തെദു, തെഹ്തെദു, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തെഹ്തെദു. ഖുൽ ബൽ, ഖാഫ്, ഖുൽ ബൽ മില്ലത, ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ. ഇബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ ഹനീഫൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹനീഫ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക, മദ് ഇവദ് എന്നതിൻ്റെ പേര്. നിർത്തുമ്പോൾ ഹനീഫ കൂട്ടി ഒതുകയാണെങ്കിൽ ഹനീഫൗവമ. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹനീഫൗവമ. വമ കാന മിനൽ മുശ്രിക്കീൻ, മുഷ് ഷീനിനെ പരത്തി ഉച്ചരിക്കണം. മുശ്രിക്കീൻ, മുശ്രിക്കീൻ. ഖൂലൂ ആമന്ന, ഖാഫ്, ഖൂലൂ. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖൂലൂ ആമന്ന, ആമന്ന, നൂനിഷദ് മണിക്കണം. ബില്ലാഹി വമാ ഉൻസില, മദ് മുൻഫസിൽ. വമാ ഉൻസില, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, ഉൻസില. ഇലൈന വമാ ഉൻസില ഇല, വമാ ഉൻസില. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിൽ, അതുപോലെ മണിക്കൽ ഇഖ്ഫാ ബിഗുന്ന, വമാ ഉൻ നീട്ടലും മണിക്കലും. ഒന്ന് മദ് മുൻഫസിൽ, മണിക്കൽ, മദ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇല ഇബ്രാഹീമ, ഇവിടെ മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞ പോലെ തന്നെ. ഇല ഇബ്രാഹീമ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇബ്രാഹീമ, ബ ശരിക്ക് കേൾക്കണം. വ ഇസ്മാഈല, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം. ഖ. വ യഅഖൂബ, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഈ പറയുന്നതിലാണ് നമുക്ക് അബദ്ധങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക, അത് വളരെയധികം ശ്രദ്ധിക്കണം. വ യഅഖൂബ വൽ അസ്ബാഖ്, ഇവിടെ അസ്ബാഖ് വഖഫ് ചെയ്യുമ്പോൾ അസ്ബാഖ് രണ്ടോ നാലോ ആറോ ഹർക്കത്ത് വരെ നീട്ടാം. അതുപോലെ ത ശരിക്കും കേൾക്കണം, ഖൽഖലയുടെ അക്ഷരമാണ് ത, ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, ഇതൊക്കെ ഒരു സിഫത്തുകളാണ്. അപ്പം അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. അസ്ബാഖ്. വമാ ഊതിയ മൂസ, മദ് മുൻഫസിൽ. വമാ ഊതിയ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ മൂസ, ഊതിയ, യ എന്നാണ്, യാഇന് ഫത്ഹുണ്ട്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വമാ ഊതി മൂസ എന്നല്ല, വമാ ഊതിയ മൂസ വഈസ, വഈസ, ഐൻ. വമാ ഊതിയ, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ, ഇവിടെയും യാഇന് ഫത്ഹാണ്, ഊതിയ എന്ന് തന്നെ പറയണം. വമാ ഊതിയ നബിയൂന, നൂൻ ഷദ് മണിക്കണം. النبيون من ربهم ساكنان هنا ششم راء وذنال ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ റബ്ബിഹിം എന്നല്ല പറയുക, മിർ റബ്ബിഹിം. ലാ നുഫരിഖു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. നുഫരിഖു റാഇന് ശദ്ദുണ്ട്, പലപ്പോഴും ശദ്ദുണ്ടെങ്കിൽ ചില ആളുകൾ നുഫറി എന്ന് പറയും, അങ്ങനെയല്ല. നുഫരിഖു അവിടെയും തർഖീഖ്, ശദ്ദുണ്ടെങ്കിലും തർഖീഖാണ് അഥവാ നേർപ്പിക്കുകയാണ് വേണ്ടത്, പക്ഷേ ശദ്ദ് നൽകിക്കൊണ്ടായിരിക്കണം. نفرق نفرق نفرق بين احد منهم بين احد تنوين ششميم ادغام بغن تنوين ميميലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. احد منهم ونحن له مسلمون ونحن حائص الذكر مسلمون مد عارض للسكون ونودا

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ കഹ്ഫ് 82-87 വരെ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, സൂറ അൽ കഹ്ഫ് 82 മുതൽ 87 വരെ വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: മാഷാ അള്ളാ, ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആൻ ജുസ് 4 ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6 ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും ഇന്ന നൂന് മണിക്കിയ നന്നായിട്ട് കുന്നത്ത്, യറൗനഹു ചെറിയൊരു മദ്ദ്, യറൗനഹു ബഈദ, വനറാഹു ഖരീബ, യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ, വതകൂനുൽ ജിബാലു കൽ ഇഹൻ, വലാ യുസ്അലു ഹമീമുൻ ഹമീമ, ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ,
5: ഹമീമുൻ ഹമീമ.
4: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ من عذاب يومئذ ببنيه من عذاب نون ساكنك ششم عينان الهران نيم من عذاب
5: من عذاب
4: بنا يومئذ يومئذ نان بدل الله فانت نوضنا يوم يوم لا يومئذ ب يومئذ ب تنوين ششم با انا ابو انا ميما كي ماتي غنطور غلي وشاركنا ശേഷം ഫാ ആണ്, ഇഖ്ഫാ, അപ്പൊ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ മീമ ശ്രദ്ധതയാണ്. യുഞ്ജി കല്ല إنها للا إن للا نزاعة للشوى نزاعة تنوين شاشن لامان أبو وطم مانيكادة دلا بشي إرتبقى إدغام بلاغن തദുഉ മൻ അദ്ബറ മൻ അദ്ബറ നൂന് സാക്കിന് ശേഷം ഹംസാണ് മൻ അദ്ബറ ഇൽഹാർ മൻ അദ്ബറ വജമ ഫഔഹ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദ മസ്സഹു ശർറ ജസൂഅ ഇദ മസ്സഹു ഖൈറ മനൂഅ ഇല്ല മുസല്ലീൻ അല്ലദീനഹും അല സ്വലാത്തിഹിം ദാഇമൂൻ والذين دائمون مد متصل والذين في أموالهم حق حق معلوم حق ما تنوين ششم ميمان نانايت منكيا إدغام بغنى للسائل والمحروم أترمدي نيو دام إنهم يرونه نوكا أرام تايتم در

0: يوم تكون السماء كالمهل
1: وتكون الجبال كالعهن.

0: للسائل والمحروم.
1: للسائل والمحروم.
2: وآخر دعوانا الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഒമർ.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

كثيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة